0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 8 ശനിയാഴ്ച. കൊലവർഷം 1201 കർക്കിടകമാസം 23 രോഹിണി നക്ഷത്രം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. ബുദ്ധിമുട്ടുകളുടെ നടുവിലാണ് എപ്പോഴും അവസരങ്ങൾ ഒളിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ പെട്ടെന്നൊരു തടസ്സം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചുവെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളെയും കഴിവുകളെയും മാറ്റിയെടുക്കാനുള്ള ഒരു പുതിയ വഴിയാണ് അവിടെ തുറക്കപ്പെടുന്നത്. സുഗമമായ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് പുതുതായി ഒന്നും പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിസന്ധികളെ ഭയക്കാതെ അതിനുള്ളിലെ അവസരങ്ങളെ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് കർക്കിടക മാസം 23-ാം തീയതി. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. കർക്കിടക മാസത്തിലെ ഈ 23-ാമത്തെ പുലരിയിൽ നമ്മൾ അറിയുന്നത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ഭക്തിയുടെ പരമമായ ഭാവത്തെക്കുറിച്ചുമാണ്. രാമായണത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ എഴുത്തച്ഛൻ തന്റെ കാവ്യത്തിലൂടെ നമുക്ക് തരുന്ന ചില വലിയ പ്രാർത്ഥനകളുണ്ട്. ലൗകിക സുഖങ്ങൾക്കപ്പുറം നമ്മൾ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ആ വരികൾ ഇതാണ്: ധനധാന്യക്കളത്രാദി സൗഖ്യങ്ങളിലൊന്നും മനസ്സുടക്കാതെ മൽക്കഥ കേൾക്ക നീ എപ്പോഴും. പണം, ധാന്യം, കുടുംബസുഖങ്ങൾ തുടങ്ങിയ ഭൗതിക കാര്യങ്ങളിൽ മാത്രം മനസ്സുറപ്പിച്ചു നിർത്താതെ എപ്പോഴും ഈശ്വര ചിന്തയിലും സൽക്കർമ്മങ്ങളിലും വ്യാപൃതനാകണമെന്നാണ് ഈ വരികളുടെ സാരം. ഭൗതിക സുഖങ്ങൾ ആവശ്യമാണ്, എന്നാൽ അവ മാത്രമാണ് ജീവിതം എന്ന് കരുതുന്നത് തെറ്റാണ്. നമ്മൾ പലപ്പോഴും പണത്തിന് പുറകെ മാത്രം പായുമ്പോൾ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷവും മനസ്സമാധാനവും നഷ്ടപ്പെടുത്താറുണ്ട്. വീടും സമ്പത്തുമൊക്കെ താൽക്കാലിക തണലുകൾ മാത്രമാണ്. എന്നാൽ ഉള്ളിലെ സൽചിന്തകളും നന്മ നിറഞ്ഞ പ്രവൃത്തികളും മാത്രമാണ് എക്കാലവും നമുക്കൊപ്പം നിൽക്കുക. ജീവിതത്തെ സമഗ്രമായി കാണാനും ആത്മീയ ഉണർവ് നേടാനും 23-ാം നാളിലെ രാമായണം നമ്മെ ഉപദേശിക്കുന്നു. നേട്ടങ്ങൾക്കപ്പുറം മനസ്സിന് ശാന്തി തരുന്ന നല്ല ചിന്തകളെ കൂട്ടുപിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്.

0: അരുണോദയ രശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു ദിവസമാണ് ഇന്ന്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. ഈ സമ്മേളനത്തിലാണ് അദ്ദേഹം ഭാരതീയർക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വിഖ്യാതമായ ആഹ്വാനം നൽകിയത്. ഇന്ത്യയുടെ അയൽ രാജ്യവും ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഭൂട്ടാൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണ പരമാധികാരമുള്ള രാജ്യമായി മാറിയ ചരിത്ര പ്രസിദ്ധമായ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് 1949 ഓഗസ്റ്റ് 8 ഡാർജിലിംഗിൽ വെച്ച് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഒപ്പുവെച്ച ഈ സൗഹൃദ ഉടമ്പടിയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തിന് തുടക്കം കുറിക്കുകയും ഭൂട്ടാന്റെ ആഭ്യന്തര സ്വാതന്ത്ര്യം ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു. 2-ാം ലോകമഹായുദ്ധത്തിന്റെ അന്ത്യം കുറിക്കാൻ കാരണമായ മറ്റൊരു വലിയ സൈനിക നീക്കം നടന്നത് 1945 ഓഗസ്റ്റ് 8 ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനത്തിന് കൃത്യം 2 ദിവസത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ജപ്പാനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ജപ്പാന്റെ അധീനതയിലായിരുന്ന മഞ്ചൂറിയയിലേക്ക് 10,00,000 സൈനികരുമായി ഇരച്ചു കയറുകയും ചെയ്തു. ഈ നീക്കമാണ് ജപ്പാനെ പൂർണ്ണമായും കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈജിപ്തിന്റെ ജീവരേഖയായ നൈൽ നദിയിലെ കടുത്ത വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും കൃഷിക്കും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായി നിർമ്മിച്ച ലോക പ്രശസ്തമായ അസ്വാൻ ഹൈഡാം അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്ത നടപടികൾ പൂർത്തിയായത് ഓഗസ്റ്റ് മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. ഈജിപ്തിന്റെ ആധുനിക സാമ്പത്തിക വികസനത്തിന് ഈ അണക്കെട്ട് വലിയൊരു നാഴികക്കല്ലാണ്. റഷ്യൻ നാവികസേനയ്ക്ക് വേണ്ടി യാത്ര തിരിച്ച പ്രശസ്ത ഡെൻമാർക്ക് പര്യവേക്ഷകനായ വിറ്റസ് ബെറിംഗ് ഏഷ്യൻ ഭൂഖണ്ഡത്തെയും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെയും വേർതിരിക്കുന്ന ഇടുങ്ങിയ കടൽപാത കണ്ടെത്തിയത് 1728 ഓഗസ്റ്റ് 8 പിൽക്കാലത്ത് ഈ പാതയ്ക്ക് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ബെറിംഗ് കടലിടുക്ക് എന്ന് പേരിട്ടു. ലോക ഭൂപട നിർമ്മാണത്തിൽ ഇതൊരു വലിയ കണ്ടെത്തലായിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കണ്ണുകൾ കൊണ്ട് കഥ പറയുകയും ഓരോ കഥാപാത്രത്തിലും പരീക്ഷണങ്ങൾ നടത്തി പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ സിനിമ ഇന്ന് ഒരുപോലെ ഉറ്റുനോക്കുന്ന നടന വൈഭവം. ഇന്ന് ഓഗസ്റ്റ് 8, മലയാള ചലച്ചിത്ര ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത അഭിനയ മികവുമായി മുന്നേറുന്ന ജനപ്രിയ താരം ഫഹദ് ഫാസിലിന്റെ ജന്മദിനം. 1982 ഓഗസ്റ്റ് 8 പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ മകനായി ജനിച്ച അദ്ദേഹം കരിയറിന്റെ തുടക്കത്തിലെ പ്രതിസന്ധികളെ അസാധ്യമായ തിരിച്ചുവരവിലൂടെ മറികടന്ന് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രം. ഒരു സാധാരണക്കാരനായ ഗ്രാമീണ യുവാവിന്റെ വികാരങ്ങളെയും പ്രതികാരത്തെയും തികച്ചും സ്വാഭാവികമായ ശൈലിയിൽ അവതരിപ്പിച്ച ഈ ചിത്രം വൻ വിജയമാവുകയും അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് ദിലീഷ് പോത്തന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ കള്ളന്റെ വേഷം ഫഹദിലെ നടന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിച്ചു. ഈ ചിത്രത്തിലെ അസാധ്യ പ്രകടനത്തിന് മികച്ച സഹനടന്മാർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ വൈവിധ്യമാണ് ഫഹദ് ഫാസിലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സൈക്കോപാത്തിക് വേഷങ്ങളായാലും തനി നാട്ടിൻ പുറത്തുകാരനായാലും അതീവ ക്രൂരനായ വില്ലനായാലും ഫഹദിന്റെ കൈകളിൽ ഭദ്രമാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ചലച്ചിത്രങ്ങളിലും സമാനതകളില്ലാത്ത വിജയങ്ങളാണ് അദ്ദേഹം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദേശീയ പുരസ്കാരവും 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഉൾപ്പെടെ നിരവധി വലിയ അംഗീകാരങ്ങൾ ഇതിനോടകം തന്നെ ഈ പ്രതിഭ സ്വന്തമാക്കിയിട്ടുണ്ട്. തന്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് സിനിമാസ്വാദകരെ എപ്പോഴും ഒപ്പം നിർത്തുന്ന പ്രിയതാരം ഫഹദ് ഫാസിലിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. വരും വർഷങ്ങളിലും കൂടുതൽ മികച്ച കഥാപാത്രങ്ങളുമായി നമ്മെ അത്ഭുതപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Info@7.
6: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് സ്പോർട്സ് ജേഴ്സി വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. August 14 രാവിലെ 11 വരെ സമർപ്പിക്കാം. ഫോൺ 0466-226-5655. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള വെബ്സൈറ്റ് www.gecskp.ac.in. കോടതിപ്പിഴ വാറന്റ് ഈടാക്കുന്നതിനായി മണ്ണാർക്കാട് താലൂക്കിൽ കാരാക്കുറിശ് വില്ലേജിൽ സർവേ നമ്പർ 148/1B2/18 ഉൾപ്പെടുന്ന 0.0440 ഹെക്ടർ വസ്തു August 9 രാവിലെ 11 വില്ലേജ് ഓഫീസിൽ ലേലം ചെയ്യുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ഫോൺ 0492-42-22-397. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ അംഗീകാരത്തോടെയും അസാപ് കേരളയുടെ സഹകരണത്തോടെയും സംഘടിപ്പിക്കുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കേഷൻ ലഭിക്കും. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സിന്റെ ദൈർഘ്യം 9 മാസം. പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയത്തിലാണ് പരിശീലനം. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ 9491-9975-99-95-99-97-1. അസാപ് കേരള ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10-ാം ക്ലാസ് വിജയം. പ്രായപരിധി 18 വയസ്സിന് മുകളിൽ. 5 ദിവസങ്ങളിലായി 30 മണിക്കൂറാണ് കോഴ്സ് ദൈർഘ്യം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുന്നത്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9495-99-97-21. രജിസ്ട്രേഷനുള്ള അവസാന തീയതി August 31. ഷൊർണൂർ IPT and GPT കോളേജിൽ നിലവിൽ ഒഴിവുള്ള ഡിപ്ലോമ ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് August 10 രാവിലെ 9 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ട മുഴുവൻ റാങ്കുകാർക്കും പങ്കെടുക്കാം. ഫോൺ 0466-226-250. വെബ്സൈറ്റ് www.polyadmission.org/let. വനം വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന്റെ ഭാഗമായി പാലക്കാട് വനം ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ ഓഗസ്റ്റ് 13 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ അദാലത്ത് നടത്തും. പാലക്കാട് വനം ഡിവിഷൻ പരിധിയിലെ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാം. അർഹരായ നഷ്ടപരിഹാര വിതരണം, ഭൂമിക്ക് നിരാക്ഷേപ സാക്ഷ്യപത്രം അനുവദിക്കുന്നതും അദാലത്തിൽ പരിഗണിക്കും. പൊതുജനങ്ങൾക്ക് നഷ്ടപരിഹാര നടപടിക്രമങ്ങൾ, നിയമബോധവൽക്കരണം സംബന്ധിച്ച് ക്ലാസുകൾ എടുക്കും. ഫോൺ 0491255156. ഷൊർണൂർ IPT ആൻഡ് GPT കോളേജിൽ നിലവിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഡിപ്ലോമ റെഗുലർ സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 11 രാവിലെ 9 മുതൽ 10 വരെ നടക്കും. എല്ലാ വിഭാഗത്തിലുള്ള മുഴുവൻ റാങ്ക്കാർക്കും പങ്കെടുക്കാം. റിസർവേഷൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഹാജരായില്ലെങ്കിൽ പ്രസ്തുത ഒഴിവുകൾ ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റി അഡ്മിഷൻ നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. എളമ്പുലാശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ITI ഡ്രാഫ്റ്റ് മാൻ സിവിൽ ട്രെയിനിൽ വനിതകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 10 രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം നേരിട്ട് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്കിൽ ഒരു വർഷത്തിനിടെ സഹായം തേടിയത് 497 പേർ. 2025 ജൂൺ മുതൽ 2026 ജൂലൈ വരെ 197 പെൺകുട്ടികളും 81 സ്ത്രീകളും ഇന്റർവ്യൂ മറ്റാവശ്യങ്ങൾക്കുമായി 206 പേരും 13 ആൺകുട്ടികളും ഹെൽപ് ഡെസ്കിന്റെ താൽക്കാലിക താമസ സൌകര്യം പ്രയോജനപ്പെടുത്തി. ജില്ലാ കളക്ടർ കെ സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഹെൽപ് ഡെസ്കിന്റെ സമന്വയ യോഗത്തിലാണ് കണക്ക് അവതരിപ്പിച്ചത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. താൽക്കാലിക അഭയ കേന്ദ്രം, കൌൺസിലിംഗ്, നിയമ പിന്തുണ, പുനരധിവാസ സഹായം, ബോധവൽക്കരണ ക്ലാസുകൾ, സബ് സെന്ററുകൾ തുടങ്ങിയവയാണ് ഇവിടെ ലഭിക്കുന്ന സേവനങ്ങൾ. ഫോൺ മുഖേന 352 പരാതികളും നേരിട്ട് ലഭിച്ച 280 ഉൾപ്പെടെ ആകെ 632 പരാതികളാണ് ലഭിച്ചത്. 975 കൌൺസിലിംഗ് സെഷനുകളും 316 കൌൺസിലിംഗ് കേസുകളും നടന്നു. ലീഗൽ ക്ലിനിക്കിൽ 77 കേസുകളും സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ കേന്ദ്രത്തിൽ 545 കേസുകളും ലഭിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഗ്രീഷ്മ, ADMC അനുരാധ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്കിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. റേഷൻ നേരിൽ വാങ്ങാൻ കഴിയാത്ത കിടപ്പു രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് റേഷൻ വിഹിതം വീടുകളിൽ എത്തിക്കുന്ന നടപടികൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ഒപ്പം പദ്ധതി പ്രകാരം അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ് കമ്മീഷണർക്ക് സമർപ്പിച്ചതായും അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇവ വീടുകളിൽ എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി അധ്യക്ഷനായി. KAP 1-2 ബറ്റാലിയനിൽ നിന്നും യഥാക്രമം പരിശീലനം ലഭിച്ച 127-110 പോലീസ് സേനാംഗങ്ങൾ, IR ബറ്റാലിയനിൽ നിന്നും പരിശീലനം നേടിയ 110 റിക്രൂട്ട് പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളും ഉൾപ്പെടെ 347 പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓഗസ്റ്റ് 8 മുട്ടിക്കുളങ്ങര KAP ബറ്റാലിയൻ ഗ്രൌണ്ടിൽ രാവിലെ 8:30 ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സേനാംഗങ്ങളിൽ 20 പേർ ബിരുദാനന്തര ബിരുദം നേടിയവരും ഒരാൾ MSW, 3 പേർ MBA, 26 പേർ എഞ്ചിനീയറിംഗ് ബിരുദം, 198 പേർ വിവിധ വിഷയങ്ങളിൽ ബിരുദം നേടിയവരുമാണ്. 26 പേർക്ക് ഡിപ്ലോമയും 73 പേർക്ക് +2 അല്ലെങ്കിൽ ITI യോഗ്യതകളുമുണ്ട്. 12 പ്ലറ്റൂണുകൾ പങ്കെടുക്കുന്ന പരേഡ് നയിക്കുന്നത് KAP 2 ബറ്റാലിയൻ സേനാംഗമായ പി വിനീതാണ്. KAP 1 ബറ്റാലിയൻ സേനാംഗം ഹാഷിം അലിയാറാണ് 2 കമാൻഡർ. പരേഡ്, റൂട്ട് മാർച്ച്, തടസ്സങ്ങൾ മറികടക്കൽ, ആയുധമില്ലാതെ ശത്രുവിനെ കീഴടക്കൽ, കളരിപ്പയറ്റ്, കരാട്ടെ, യോഗാഭ്യാസം, അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, ആയുധ പരിശീലനം, ഫീൽഡ് ക്രാഫ്റ്റ്, കമാൻഡോ പരിശീലനം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ലത്തി ആൻഡ് ഷീൽഡ് ഡ്രിൽ, നീന്തൽ, ഡ്രൈവിംഗ്, കമ്പ്യൂട്ടർ, കടൽത്തീരം വഴി കള്ളക്കടത്ത് തടയൽ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കി. ഇൻഡോർ വിഷയങ്ങളിൽ ഭാരതീയ ന്യായ സംഹിത, പോലീസ് ആക്ട്, പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡറുകൾ, ഭരണഘടന, VIP ഡ്യൂട്ടി, അത്യാഹിതങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ നേരിടൽ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. KAP 2nd Battalion ഇൻഡോർ വിഭാഗത്തിൽ ശ്രീഹരി എൻ ആനന്ദും ഔട്ട്ഡോറിൽ പി വിനീത്, ഷൂട്ടിംഗിൽ CB സജിത്, ഓൾറൌണ്ടറായി VU ഹർഷദ്, സൈബർ വൈദഗ്ധ്യത്തിൽ നബീലും മികച്ചതായി. KAP 1st Battalion ഇൻഡോർ പരിശീലനത്തിൽ KR അജിത്, ഔട്ട്ഡോർ ഇനത്തിൽ ഓൾറൌണ്ടർ മികവിലും RJ ഷിനു റോബിനും, ഷൂട്ടിംഗിൽ PS വിഷ്ണുവും, സൈബർ വൈദഗ്ധ്യത്തിൽ KS ചരുണും മികച്ച നേട്ടം കൈവരിച്ചു. IR ബറ്റാലിയനിൽ ഇൻഡോർ വിഭാഗത്തിൽ RS രാഹുൽ, ഔട്ട്ഡോറിൽ KA അർജുൻ, ഷൂട്ടിംഗിൽ VS ബിജിൻ രാജും, ഓൾറൌണ്ടറായി M ഉബൈദും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫംഗ്ഷന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇനി നിൽക്കാന്ന് വിചാരിക്കും. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോൺഫിഡൻസോടെ അങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ വന്ന് പറയാണ്, എടാ നിന്റെ ഈ ഷർട്ടിന്റെ കളറ് നിനക്കൊട്ടും ചേരണില്ലല്ലോ. ആ മിനിറ്റില് അയാൾക്ക് ഷർട്ട് ഊരിക്കളയാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കാന്ന് വിചാരിക്കും. റെഡി ആയിട്ട് പോവാൻ ഒരുങ്ങി നിൽക്കല്ലേ, പക്ഷേ ആ ഫംഗ്ഷൻ തീരുന്നത് വരെ ആ ആളുടെ ഉള്ളില് ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ, അയ്യോ ഈ ഷർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോശമാണോ. We just kill his entire day with one sentence, അല്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങള് നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്, പല കമന്റ്സും നമ്മൾ പറയാറുണ്ട്. നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, അസുഖം വല്ലതും ഉണ്ടോ, നിന്റെ പല്ലിന് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടല്ലോ, ഇന്ന് സ്കിന്ന് ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾക്ക് തോന്നും നമ്മൾ എന്തോ വലിയ കാര്യം ഉപദേശം കൊടുക്കുകയാണ്, but honestly it's just pure lack of empathy. നമ്മുടെ നാവ് ഒന്ന് അടക്കി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ മിക്കപ്പോഴും ലോകത്തുള്ളൂ എന്ന് പറയില്ലേ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ കമന്റുകൾ. ഒരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം, അത് പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നോക്കണം. ഒരു 30 seconds സെറ്റാക്കാൻ പറ്റുന്ന കാര്യമാണ്, മുടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്ക് എന്ന് നമ്മൾ പറയാം, അല്ലാതെ നിനക്കെന്താ മുടിയില്ലാത്തേ എന്ന് ചോദിക്കാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്താ പറയുക, അന്യരുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് ചുറ്റും ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടല്ലേ, അതിനിടയിൽ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ സേഫായിട്ടുള്ളൊരു സ്പേസാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കേ ആളുടെ കുറവുകളെ കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കുക.

മുന്നിൽ വരുന്നില്ലെങ്കിൽ മജാനെ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ. സോ നെക്സ്റ്റ് ടൈം യു സീ സംവൺ, ഡോണ്ട് ലുക്ക് ഫോർ വാട്സ് വാം. അവരുടെ ചിരിയെ കുറിച്ച്, നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം, അവരുടെ വൈബിനെ കുറിച്ച് സംസാരിക്കാം. പഴയൊരു ഒരു പാട്ടിലെ വരികൾ പോലെ, മനസ്സ് നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ ആ മനസ്സ് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത്. ബി കൈൻഡ്, ബിക്കോസ് നമുക്കറിയാം എല്ലാവരും എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്നത് പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും. അപ്പം അതിനിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല കോംപ്ലിമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ദിവസം അവരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നത്. ചിരിപ്പിച്ചും ചിരിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ചില ചോദ്യങ്ങളെ ചോദിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്ത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞവർക്ക് നേരെ കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മള് ചോദിക്കുന്ന ആളുകൾ അവിടെ തോറ്റുപോവാണ്. അവരുടെ സങ്കടങ്ങളോ അവര് ഹോസ്പിറ്റൽ വരാന്തയിലെ വെയിറ്റിംഗോ ഒന്നും നമുക്കറിയില്ല. ആർക്കാ കുഴപ്പം എന്ന് ചോദിക്കാൻ നമ്മൾ ഡോക്ടറല്ല, അല്ലേ? ആ കാര്യത്തിൽ മാത്രമല്ല, ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, അവര് ഓൾറെഡി ലിങ്ക്ഡിനിലും നൗക്കറിയിലും ഒക്കെ നോക്കി മെന്റൽ ഹെൽത്ത് തകർന്നിരിക്കുകയായിരിക്കും. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ജോലിയൊന്നും ആയില്ലല്ലേ എന്ന് ചൊറിയുന്ന സമയത്ത് അവരുടെ നെഞ്ചത്താണ് ചവിട്ടുന്നത്, കാലിലല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ ലൈഫിലെ ബാഡ് പാച്ചിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഒരു തരം റെസ്പെക്റ്റ് ആണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഒരാളെ കാണുമ്പോൾ അയാളുടെ കരിയറിനെ കുറിച്ചോ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ടോക്സിക് ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അവരുടെ സമാധാനത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, അല്ലേ? ആൻഡ് ഒരാളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാമല്ലോ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എന്റർടൈൻമെന്റ്സിന് ഒരു കുറവും ഇല്ലാത്ത ലോകത്തിലെ നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്തെല്ലാമാണ് നമുക്ക് ചുറ്റും. സ്ക്രോള് ചെയ്യാൻ റീൽസ് ഉണ്ട്, കാണാൻ സീരീസ് ഉണ്ട്, സിനിമകളുണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത്രയൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുള്ളപ്പോ വേറൊരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ്. അതിനെയാണ് നമ്മൾ ഈ ടോക്സിക് ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഒരുതരം മെന്റൽ ഡിസീസാണ്. മറ്റൊരാളുടെ ജീവിതത്തിന് ചുറ്റും ഒരു രേഖയുണ്ട്, ഒരു ലക്ഷ്മണ രേഖയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകൾ. നമ്മൾ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് നോക്കുന്നതിന് പകരം സ്വന്തം ലൈഫ് ചിത്രത്തിയാക്കി എടുക്കും. മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറി എഡിറ്റ് ചെയ്യാൻ പോവാതെ സ്വന്തം ലൈഫിലെ മെയിൻ ക്യാരക്ടറായിട്ട് മാറുക. നമ്മുടെ പരിധി എവിടെ തീരുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം ഒരു മനുഷ്യന്റെ അടുത്ത് ഇടപെടുമ്പോൾ. ആ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വന്തമായിട്ടുള്ള ഇടമാണ്. കീപ് ദ ബൗണ്ടറി സ്ട്രോങ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫാൻ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 8 മണിയായപ്പോഴത്തേക്കും ഇന്നത്തെ ഈ ഒരു ദിവസം 8/8/2026 ഈ ഒരു ദിവസം ഡേറ്റ് മറക്കണ്ട കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. 8/8/2026 ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാറ്റർഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. അപ്പോൾ എന്താണ് പരിപാടി? സാറ്റർഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളുണ്ടോ? വീക്കെൻഡ് ആണ് വരുന്നത്. പല ആളുകൾക്കും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അവധിയൊക്കെയാണ്. ഞങ്ങൾക്കാർക്കും അവധിയൊന്നുമില്ല. അപ്പോൾ അവധി ആഘോഷിക്കുന്ന ഈ പറഞ്ഞ പോലെ ചില സ്കൂളുകൾക്ക്, അതേപോലെ ചില ട്യൂഷൻ സെന്റേഴ്സിന് അങ്ങനെയുള്ള അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും മഴയായതുകൊണ്ട് അതിശക്തമായ മഴയായിരിക്കും എന്നൊരു മുന്നറിയിപ്പുണ്ട്. അതായത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് ഹാഫ് വരെ എന്നെ ഇവിടെ കാണാം എന്ന് പറഞ്ഞിട്ട് മഴ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലമായിരിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയണേ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ മഴയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇത്രയധികം ഭീകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറുന്നുള്ളത്? നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ നാട്ടിൽ നിൽക്കാതെ, നമ്മുടെ വീട്ടിൽ നിൽക്കാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ, കേരളത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ നാട് ഓർക്കുന്ന സമയത്ത്, ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ദൂരത്തിരിക്കുന്ന എബ്രോഡുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എബ്രോഡ് ഇരുന്ന് നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ മഴ പെയ്യുന്ന സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ നാടിനെ മിസ് ചെയ്യണം, അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ മഴക്കാലം നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മൾ നാട്ടിലെത്താൻ അല്ലെങ്കിൽ വീട്ടിലെത്താൻ ഒക്കെ നമ്മൾ കൊതിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം. പക്ഷേ ആ ഒരു സംഭവമൊക്കെ മാറി വെച്ചിട്ടേ ഈ നമ്മൾ ഏറ്റവും മിസ് ചെയ്തിരുന്ന ഈ ഒരു സീസൺ ഇപ്പോൾ എന്തൊരു വൈബ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിറ്റുവേഷനൊക്കെ മാറി അയ്യോ എന്നാണ് നമുക്ക് തോന്നുന്നല്ലേ മഴ കാണുന്ന സമയത്ത്. പക്ഷേ ഈ സമയം നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ നമ്മൾ ഈ ഒരു മഴക്കാലവും നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. പല ആളുകളും ഈ പറഞ്ഞ പോലെ ക്യാമ്പുകളിലേക്ക് പോയിട്ടുള്ള ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വീടുകൾ വെള്ളം കയറിയ വീടുകളിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും നമ്മൾ ഏറ്റവും സേഫായിട്ട് നമ്മൾ ഈ ഒരു സമയത്തെ നേരിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള ട്രിപ്പും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യേണ്ട സമയമല്ല, നമ്മൾ വളരെ സേഫായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ മഴക്കാലം പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഈ മഴയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ നമ്മൾ തൊട്ടടുത്ത ദിവസം ഈ മഴ മാറി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ഈ മിഠായി കവറുകൾ പോലും ചുമ്മാ നമ്മൾ വലിച്ചെറിയില്ലേ, അതൊക്കെ പ്രശ്നമാണ്. അതൊക്കെയാണ് ഈ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഡ്രെയിനേജ് എന്താണ് ശരിയാക്കാത്തതെന്ന് മഴക്കാലത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സംഭവം മഴക്കാലത്ത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ആ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മഴ ആസ്വദിക്കാം, പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ വാട്ടർ ബോഡീസിൽ വലിച്ചെറിയാൻ പാടില്ല. വെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ള വഴി കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. ഈ സാറ്റർഡേ മോർണിംഗിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സാറ്റർഡേ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകണം. ഒരു കുഞ്ഞു ഗെയിമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ വീക്കെൻഡ്സിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാറുള്ള സെയിം കാര്യം, അതായത് ഈ ഒരു വീക്ക് നമ്മൾ ഫുൾ ഓൺ വർക്കിലായിരിക്കും. അപ്പോൾ പിന്നെ ചില ആളുകൾക്ക് അവധി കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ സ്കൂൾ, കോളേജ്, ട്രാഫിക് എല്ലാം, ഇതിനെല്ലാത്തിനും ഇന്നൊരു നമ്മൾ ചെറിയൊരു ബ്രേക്ക് മൂഡ് കൊടുത്തിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നല്ലൊരു ബ്രെയിൻ വർക്കൗട്ടായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ആ ഒരു സംഭവം എന്താണ്, എന്താണ് ഗെയിം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോകണം. പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്, ഫ്രം ദ മൂവി എന്നും എപ്പോഴും. അഹല്യ വിഷസിൽ കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പം നിങ്ങൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8281 9000 82 81 50 90 00. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് വിഷസ് പറയാം, ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് സോങ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. വി ആർ ഓൺ എ ബ്യൂട്ടിഫുൾ സാറ്റർഡേ. നല്ലൊരു കിടിലൻ ശനിയാഴ്ച ആവട്ടെ എല്ലാവർക്കും, അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി നിങ്ങളുടെ കൂടെയുണ്ട് അഹല്യ വിഷസിൽ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രനൊപ്പം രാജലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. എന്നും എപ്പോഴും എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ആദ്യത്തെ കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് തരാവോ?
1: വെരി വെരി ഗുഡ് മോർണിംഗ്.
0: എന്റെ അമ്മേ. ഓക്കെ, ശരി. അപ്പൊ ഇതാരാ സംസാരിക്കുന്നേ പറയൂ. എന്താ പ്രജിത്തേട്ടാ വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോണു അല്ലെ. അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മള് നമ്മുടെ ബ്രെയിൻ ഒരു ചെറിയ സാറ്റർഡേ വർക്ക്ഔട്ട് കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, വിഷയം ഒന്നും കേട്ടിട്ടില്ല എന്ന് എനിക്ക്
1: മനസ്സിലായി. ഇൻട്രോ ഒന്നും കേട്ടില്ല ഞാൻ, ജസ്റ്റ് കണക്ട് ചെയ്തപ്പോഴത് രാവിലെ വണ്ടി കയറുക, മറ്റേ എഫ് എം ഓൺ ചെയ്യുക, കോൾ എടുക്കുക,
0: വിളിക്കുക. അതൊരു ശീലമായി മാറിയില്ലേ?
1: ശീലമായിപ്പോയി. കാരണം എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും നമ്മള് ഓൺ ട്രാവൽ ആണ്, പല പല ഏരിയയിലേക്കാണ് പോവുക. അപ്പൊ ഇന്ന് ലൊക്കേഷൻ മണ്ണാർക്കാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: യാത്ര നടക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ അടുത്ത് പറയുന്ന ഇതാണോ എന്നെ വെറുതെ വിട്? ഇന്ന് സാറ്റർഡേ
1: ഒരുപാട് ഒരുപാട് ടാസ്ക് ഒക്കെയാണ്, അല്ലെങ്കിൽ രാവിലെ കാത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടാത്ത ടാസ്ക് ഒക്കെ ആണെങ്കിൽ എന്നെ ഒഴിവാക്കി.
0: അതെ അല്ലെ, കിട്ടാത്ത ടാസ്ക് ഒന്നും അല്ല ഇത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു വർക്ക്ഔട്ട് ആണ്. എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കാലോ നമുക്ക്. അപ്പോ അന്നൊരിക്കലൊരു ഗെയിം ചലഞ്ചിന് വിളിച്ചിട്ട് കൊഞ്ചടി കൊഞ്ചടി കൊന്നാരി പിന്നെ പാടാന്ന് പറഞ്ഞിരുന്നു, സെറ്റാക്കാന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് മറക്കുന്നല്ലേ, അതൊക്കെ മറന്നേക്കുന്നു. അപ്പൊ ചേട്ടാ എന്താണ് സംഭവം? റൂൾസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയും, ഓക്കെ, ഒരു തവണ മാത്രമേ പറയുള്ളൂ. അപ്പോ അത് ചേട്ടൻ മൈൻഡിൽ സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഞാൻ റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്പേഴ്സ് റിവേഴ്സ് ഓർഡറിൽ പറയണം. ഓക്കെ, അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ 3 2 1 എന്ന് പറയണം. ഓക്കെ
1: ഓക്കെ.
0: അപ്പൊ ഞാൻ നമ്പർ പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: അപ്പൊ ഞാൻ പറയുന്ന നമ്പേഴ്സിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഓർഡറിൽ നിങ്ങൾ പറയണം, അതാണ് നമ്മുടെ ഗെയിം. ഓക്കെ, പക്ഷെ ഞാൻ 1 2 3 അല്ല പറയാൻ പോകുന്നത്, വേറെ നമ്പേഴ്സ് ആയിരിക്കും പറയാം. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. 2 7 4 9 10 തെറ്റിയോ?
1: ഇല്ല, 10 9 4 7 2.
0: ഓക്കെ, കറക്റ്റ്.
1: 2 7 4 9 10. അതെ,
0: കറക്റ്റ് കറക്റ്റ്. ഇനി ഒരു ഒരു ലെവൽ കൂടെ നമുക്ക് മുകളിലോട്ട് പോവാം. ഓക്കെ, 1 2 4 6 3 1.
1: 12,400. 1 3 6 4 2 1.
0: അടിപൊളി. എന്റെ
1: 124,631.
0: അങ്ങനെ ഓർത്തിരുന്നിട്ടാണ് തിരിച്ചു പറഞ്ഞത് അല്ലേ? അപ്പൊ തിരിച്ചു പറയുമ്പോ എത്ര ലക്ഷം ഉണ്ട്? അടിപൊളി, സൂപ്പർ ബ്രെയിൻ ഉണ്ട് കേട്ടോ പ്രജിത്തേട്ടന്. അത്യാവശ്യം കുറച്ചുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ എന്തായാലും സന്തോഷം. ഇന്നത്തെ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനത്തെ ചില മെമ്മറി ഹാക്സ് ഒക്കെ നമ്മൾ ഇടയ്ക്ക് ട്രൈ ചെയ്യണം. അപ്പൊ എന്തായാലും ഒരു സൂപ്പർ പവർ ബ്രെയിൻ ഉണ്ട്. ഇന്നത്തെ സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യൻഷിപ്പ് ഞാൻ തരാം.
1: നമ്മുടെ ജോലി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ്, പൈസയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ നമുക്ക് ആ അക്കങ്ങളും അക്ഷരങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പേഴ്സ് അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല,
0: ഒരു കാര്യം നടക്കില്ല. എന്തായാലും എന്തായാലും സൂപ്പർ സൂപ്പർ ആയിട്ട് കളിച്ചു. അപ്പൊ ഞാൻ പറയാണ്, ഒഫീഷ്യലി ഇന്നത്തെ ഒരു ബ്രെയിൻ സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് പ്രജിത്തേട്ടൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ.
1: ഇന്ന് വിഷസ് എല്ലാവർക്കും, ഈ പറയുന്ന സാറ്റർഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്, ഓഫ് മോഡിലുള്ള അല്ലെങ്കിൽ വീക്കെൻഡ് ആഘോഷിക്കുന്ന എല്ലാവർക്കും, സ്കൂൾ കുട്ടികൾ സുഖമായിട്ട് കിടന്നോർക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അതുപോലെ തന്നെ വീട്ടമ്മമാരൊന്ന് ഫ്രീയാണ്. കാരണം പ്രത്യേകിച്ച് ലൈറ്റ് ബോക്സ് ആക്കണ്ട, എനിക്കൊന്നും ഇല്ല, ബെഞ്ചില്ല, ഇന്ന് പുറത്താണ് ഭക്ഷണം. കാരണം എല്ലാവർക്കും വെക്കേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അവർക്കൊക്കെ ആയിട്ട്, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിലുള്ള ഒരു ദിവസമാവട്ടെ. എന്താ പറയാ, നല്ല രീതിയിൽ മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് ഇപ്പൊ, നല്ല രീതിയിൽ എന്താ പറയാ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ.
0: ഓക്കെ ഓക്കെ. ഇനി വിളിക്കാൻ പോകുന്ന ഈ ഒരു ബ്രെയിൻ വർക്ക്ഔട്ടിൽ പങ്കെടുക്കാൻ പോകുന്നവരോട് എന്താണ് ചാമ്പ്യന് പറയാനുള്ളത് പറയൂ.
1: അതായത് പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മള് അക്ഷരങ്ങൾ പഠിക്കാതെ അക്കങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ
2: ലാക്സോ അല്ലെങ്കിൽ തൗസൻഡ്സോ അല്ലെങ്കിൽ പറയുന്ന ഹൺഡ്രഡ്സിലോ നമ്മൾ മൈൻഡ് ചെയ്യുക, അതിനെ പുറകിലേക്ക് ചിന്തിക്കുക. അത്രയും
0: ഓക്കെ, അതാണ് എന്റെ വിജയ രഹസ്യം അല്ലേ?
2: അങ്ങനെ ചിന്തിച്ചാൽ കിട്ടുമായിരിക്കും. അതിന് എന്താ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, എനിക്ക് അവിടെ നോട്ട് ചെയ്യാനും പറ്റില്ലല്ലോ.
0: അതെ അതെ, ശരിയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടിപൊളി ഒരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മൾ വിളിച്ചത് പ്രജിത്തേട്ടനാണ്. ആള് ബാങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മാത്സിന്റെ പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സാറ്റർഡേ ബ്രെയിൻ ചലഞ്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്പേഴ്സ് ഞാൻ പറയും, അതിന്റെ ഒരു റിവേഴ്സ് ഓർഡറിൽ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ദൂരം ഒന്ന് നോക്കുമ്പോൾ തോന്നും, പക്ഷെ ചിലപ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ടാസ്ക് ആയിട്ട് മാറും. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് അത് നല്ലൊരു വർക്ക്ഔട്ട് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കണേ?
3: ആരാധ്യ.
0: ആരാധ്യ, ആരാധ്യ ഇന്ന് ക്ലാസ് ഉണ്ടോ?
3: ക്ലാസ് ഇല്ല.
0: ക്ലാസ് ഇല്ല, അടിപൊളി അല്ലേ. അവധിയായിരുന്നു ഇന്നലേക്ക്? അവധി അല്ലായിരുന്നോ ഇന്നലേക്ക്? അവധിയായിരുന്നോ?
3: അല്ല, ഇന്നലേക്ക് സ്കൂൾ ഉണ്ടായിരുന്നു.
0: ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. മഴ ഉണ്ടോ അവിടെ? മഴ പെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇന്നിപ്പോ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല മഴയുള്ള സ്ഥലമാണ്. അപ്പോ രാവിലെ ഇങ്ങനെ എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്കൊരു മടി ഫീൽ ചെയ്യും. ആരാധിക്ക് എങ്ങനെയാ, മഴയുള്ള ദിവസം എണീക്കാൻ മടിയുണ്ടോ? ഇല്ല. നേർത്തെണീക്കും? സ്കൂളുള്ള ദിവസം എണീക്കാൻ മടിയുണ്ടോ?
3: സ്കൂളുള്ള ദിവസം മടിയുണ്ട്.
0: മടിയില്ല. സ്കൂളുള്ള ദിവസം ആണെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങാൻ ശ്രമിക്കും അല്ലേ. അപ്പൊ ഞാനേ ഒരു ബ്രെയിൻ വർക്ക്ഔട്ട് തരട്ടെ, ഒരു ഗെയിം തരട്ടെ ചേച്ചി. ഓക്കെ, അപ്പൊ റെഡിയാണോ പങ്കെടുക്കാൻ?
3: റെഡിയാണ്.
0: എന്താ ഗെയിം എന്ന് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരൂ. എന്താണ് നമ്മുടെ ഗെയിം?
3: ചേച്ചി കുറച്ച് നമ്പേഴ്സ് പറയാം, അത് ഞാന് മൈൻഡിൽ വെച്ചിട്ട് റിവേഴ്സിൽ പറയണം.
0: റിവേഴ്സിൽ പറയണം. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ എല്ലാം റെഡി ആയി നിക്കാണ്. ഞാൻ നമ്പർ തരാൻ പോവാണ്. ഓക്കെ.
3: ഓക്കെ.
0: 4 8 2 7 5.
3: 5 7 2 8 4.
0: ഓക്കെ, അടിപൊളി. ഇനി ഒരെണ്ണം കൂടെ തരട്ടെ, ഒരു കുറച്ചുകൂടെ നമുക്ക് ടഫ് ആയിട്ട് പോവാം. ഓക്കെ. 7 2 8 9 10.
3: 10 9 8 2 7.
0: ഓ മൈ ഗോഡ്, എന്ത് സ്പീഡിലാ പറയണേ. ഇനി എനിക്ക് ഇങ്ങോട്ടൊരു ടാസ്ക് തരുമോ?
3: 2 3 4 5 6.
0: സിമ്പിൾ ആയി പോയി. 6 5 4 3 2 അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഇന്ന് സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യൻസ് ആയി മാറിയിരിക്കുകയാണ്. ഒരെണ്ണം കൂടെ തായോ?
3: 6 6 9 7 2 10
0: അല്ലേ. അപ്പൊ
3: 10 6 9 7 2 10.
0: ഓക്കെ, അപ്പൊ 10 2 7 9 6 കറക്റ്റ്. ഓക്കെ, കൈ അടിച്ചു ആണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇന്ന് ആരായി മാറിയിരിക്കുകയാണ്? സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യൻസ്. ഓക്കെ ഓക്കെ, കിടിലം. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ. എല്ലാവർക്കും. അപ്പൊ ആരാധ്യയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആരാധ്യക്കുട്ടിയാണ്. അപ്പൊ ആരാധ്യക്കുട്ടി വളരെ ഗംഭീരമായിട്ട് ആ ഒരു ഗെയിം പങ്കെടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഇതിപ്പോ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ പോരെ, അതിലിപ്പോ എന്താ ഇരിക്കണേ ഒരു ചലഞ്ച് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വിളിച്ചു നോക്കുമ്പോൾ അറിയാം എത്രത്തോളം പറയാൻ പറ്റുന്നുള്ളത്. എന്തായാലും ആരാധ്യയും അങ്ങനെ ഒരു സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. ഒപ്പം ഞാനും എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ചേട്ടാ, മഴയുണ്ടോ പുതുശ്ശേരിയില്? ഓക്കെ, ചെറിയ മഴ മാത്രം അല്ലേ. അപ്പോ റെഡിയാണോ ഇന്നത്തെ ഈ ഒരു ഗെയിം ചലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട്? ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് നമ്പേഴ്സ് തരട്ടെ. 5 7 3 2 8. ഓക്കെ, അടിപൊളി. ഇനിയിപ്പോ കുറച്ചുകൂടെ ഒരു ഹാർഡർ ലെവലിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. 7 2 8 5 3 11 11 3 7 8 2 7. പോയി പോയി പോയി, തോറ്റു തോറ്റു തോറ്റു. ഞാൻ ഒന്നുകൂടെ പറയാം.
4: 1 7 3 5 8 2 7.
0: ഇപ്പൊ കറക്റ്റ് ആയി. 11 3 5 8 2 7 ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ ആ അപ്പോ ഒരു എന്താ പറയാ ഒരു സെക്കൻഡ് ബ്രെയിൻ ചാമ്പ്യൻ കേട്ടോ, സെക്കൻഡ് സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യൻ. ഓക്കെ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടിയാണ് അപ്പൊ എനിക്ക് തോന്നണില്ല. അപ്പൊ ചേട്ടാ നല്ല രസമായിട്ട് പങ്കെടുത്തു, പക്ഷെ ഒരു ഒരു ചെറിയൊരു തെറ്റ് മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ആ എന്തായാലും വരും, പക്ഷെ അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, പിന്നെ അത് കറക്റ്റ് ആയിട്ട് ഓർത്തെടുത്ത് പറഞ്ഞല്ലോ അല്ലെ. ഇത് എവിടെ എഴുതിയെന്ന് വെച്ച് പറയല്ലോ. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യണ ആളേ അല്ല, പണ്ട് തൊട്ടേ ഞാൻ നല്ല കുട്ടിയാ അല്ലേ. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്ക് കൊടുക്കണ്ടേ പറയൂ. ആണല്ലേ, ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പങ്കെടുക്കട്ടെ ഇന്നത്തെ ഒരു ബ്രെയിൻ വർക്കൗട്ടിൽ എന്നാണ് സത്യനാരായണ ചേട്ടൻ പറയണേ. അപ്പൊ അടിപൊളി ഒരു ദിവസം ചേട്ടനും വിഷയമാണ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സാറ്റർഡേ ബ്രെയിൻ വർക്കൗട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് പരിപാടി. ഞാനൊരു നമ്പർ പറയും, കുറച്ചൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് പറയും, ആ നമ്പേഴ്സ് എനിക്ക് റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു പറഞ്ഞു തരണം. അപ്പൊ ഇതാണ് റിവേഴ്സ് ചലഞ്ച്. അപ്പോൾ ആ ഒരു ചലഞ്ചിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഗെയിമിലൊക്കെ പങ്കെടുക്കാം, നമുക്ക് നമ്മുടെ ബ്രെയിനിനൊരു സാറ്റർഡേ വർക്കൗട്ട് കൊടുക്കാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ചില ആളുകൾ, കൊച്ചി കാണാത്ത ആളുകളോട് പറയുന്ന കാര്യമാണ്. ഈ കൊച്ചിക്കാർ പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമാണ്, നീ കൊച്ചി കണ്ടിട്ടില്ലെങ്കിൽ നീ കൊച്ചിയിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊച്ചി ശരിക്കും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് കണ്ടാലും മതി. നീയോ ഞാനോ എന്ന് പറഞ്ഞ പാട്ട് വൈക്കം വിജയലക്ഷ്മിയും നിരഞ്ജു സുരേഷും ചേർന്ന് പാടി അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ടിൽ മുഴുവൻ കാണിക്കുന്നുണ്ട് കൊച്ചിയിലെ പല ഏരിയാസ്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 8:26. അഹല്യ വിഷസിൽ നിങ്ങളുടെ കൂടെ അഭിരാമിയാണുള്ളത്. അടുത്ത കോളറിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഇതാരാണ്?
6: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
5: അൻസാർ ഏട്ടാ, കുറച്ചുകൂടെ പവർ ആയിട്ട് ഒരു ഗുഡ് മോർണിംഗ് തരൂ എനിക്ക്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇപ്പോഴാണ് ആ ഒരു പവർ വന്നത്. അപ്പൊ ഞാന് ഇന്നൊരു ഗെയിമായിട്ട് വന്നേക്കാണ് കേട്ടോ, ഒരു സാറ്റർഡേ ബ്രെയിൻ ചലഞ്ച് ആണ്. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. എന്താ ഗെയിം എന്നറിയോ? കൊച്ചി കാണാത്തവർക്കുള്ള ഗെയിം അല്ല, അത് ഞാൻ പാട്ടിന് ശേഷം പറഞ്ഞ കാര്യല്ലേ. ഞാൻ എന്താ ഗെയിം എന്ന് പറയട്ടെ. ഗെയിം എന്താ വെച്ചാല് ഞാൻ കുറച്ച് നമ്പേഴ്സ് ചേട്ടന് പറഞ്ഞു തരും ഇപ്പോ. ഓക്കെ, അപ്പോ ആ നമ്പേഴ്സ് ഇങ്ങോട്ട് എനിക്ക് റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞു തരണം. ഇപ്പൊ ഞാൻ 1, 2, 3, 4 എന്നാണ് പറയണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എനിക്ക് കറക്റ്റ് ആയിട്ട് 4, 3, 2, 1 എന്ന് പറഞ്ഞു തരണം. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യൻഷിപ്പ് ഞാൻ ഇങ്ങോട്ട് തരും കയ്യിലോട്ട്. ഓക്കെ, റെഡിയാണോ? റെഡിയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം, ഇല്ലെങ്കിൽ നമുക്ക് വിഷസൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താ
6: ചെയ്യണ്ടേ? 1, 2, 3, 4
5: 1, 2, 3, 4 എന്ന് ഞാൻ പറയുമ്പോ എന്താ ചേട്ടൻ പറഞ്ഞുതരണ്ടേ തിരിച്ച്?
6: 3, 2, 1, 4.
5: തെറ്റി, 4 എവിടെ പോയി? കൺഫ്യൂഷൻ ആണല്ലോ. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരണം 3, 2, 1 എന്ന്. ഓക്കെ,
6: 3, 2, 1
5: അപ്പൊ ഞാൻ 4, 4, 5 എന്നാ പറയണെങ്കിൽ എന്താ പറഞ്ഞുതരാ?
6: 9, 4, 5. 9, 4, 5.
5: വേണ്ട, ഞാൻ ചേട്ടനെ ഈ ഒരു ഗെയിം ഇന്ന് ഔട്ട് ആക്കിയിരിക്കുന്നു. ഓക്കെ, വളരെ വിജയകരമായി ഔട്ട് ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ 4, 5, 6 ഇതാണ് നമ്പർ. അപ്പൊ ഇതെന്ന് റിവേഴ്സ് ഓർഡറിൽ എനിക്ക് പറഞ്ഞു തരുമോ, തിരിച്ചു പറഞ്ഞു തരുമോ?
6: 4, 5, 6
5: അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറയൂ.
6: ഞാൻ എന്റെ ആൻസർ വെച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പറയാം.
5: എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കൂ.
6: 4, 3, 6, 7
5: 4, 3, 6, 7 അപ്പൊ 7, 6, 3, 4 ഓക്കെ. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഗെയിമില് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ചേട്ടൻ എന്നോട് ചോദ്യം ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നാല് മൂന്ന് ഏഴ് ആറ് ആണെങ്കിൽ ആറ് ഏഴ് മൂന്ന് നാല് അല്ലേ? അതാണ് കറക്റ്റ്. അപ്പൊ എനിക്കൊരു ബ്രെയിൻ ചാമ്പ്യൻഷിപ്പ് ചേട്ടൻ തരണം. ഇന്നത്തെ ചാമ്പ്യൻഷിപ്പ് തരുമോ?
6: എന്തോ
5: ഇന്നത്തെ ചാമ്പ്യൻഷിപ്പ് എനിക്ക് തരണം. തരൂല്ലേ?
6: തന്നു,
5: ഞാൻ എടുത്തു, അത് എനിക്കുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വിശ്വസ് പറയൂ, ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
6: ഇന്നത്തെ വിശ്വസോ? ഇന്നത്തെ വിശ്വസ് റേഡിയോ, പിന്നെ നമ്മുടെ അഖിലി റേഡിയോ എഫ് എം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
5: ഓക്കെ.
6: പിന്നെ പിന്നെ അഭിരാമി എന്നല്ലേ പേര്?
5: അഭിരാമി എന്നാണ് പേര്.
6: അഭിരാമിയുടെ സ്ഥലം ഇവിടെ തൃശ്ശൂരാണോ?
5: തൃശ്ശൂരല്ല, ആലപ്പുഴയാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് വിശ്വസ് കൊടുക്കാം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അൻസാർ ചേട്ടനാണ്, ഫ്രം കൊല്ലം കരുനാഗപ്പള്ളി. അപ്പൊ ചേട്ടന് കറക്റ്റ് ആയിട്ട് അത് സെറ്റായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
7: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
5: ഇതാരാ സംസാരിക്കണേ? ഒരു കുഞ്ഞു ശബ്ദാലോ കേക്കണേ.
7: ആദ്വിക.
5: ആദ്വിക. ആദ്വിക എവിടുന്നാ വിളിക്കണേ? പാറയിലപ്പുള്ളി. ഇന്ന് ഗെയിം കളിക്കാൻ റെഡി ആയിട്ടാണോ ആദ്വിക വിളിച്ചേ? ആ, എന്താ ഗെയിം എന്നറിയോ? എന്താണ് ഗെയിം? എന്താ?
7: അഭിരാമി ചേച്ചി ഒരു നമ്പർ പറയാ, അത് റിവേഴ്സ് പറയാ.
5: ആ, ഞാൻ കൊറേ നമ്പർ പറഞ്ഞ എന്താ ചെയ്യാ?
7: പറയാ.
5: ഒന്ന് നോക്കണം അല്ലേ? ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ, റെഡിയാണോ? അപ്പൊ ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പവർഫുൾ ഗുഡ് മോർണിംഗ് തരൂ എനിക്ക്. ആ, ഒന്ന് തന്നെ.
7: ഗുഡ് മോർണിംഗ്.
5: ആ, അമ്പോ, അടിപൊളി. അപ്പൊ നമ്മൾ ഗെയിമിലേക്ക് പോവാണ് കേട്ടോ. ആദ്വികയ്ക്ക് ഞാൻ തരാൻ പോകുന്ന ആദ്യത്തെ നമ്പർ ശ്രദ്ധിച്ചേക്കണം. 2749. ഓക്കെ, അടിപൊളി. ഇനി അടുത്തത്
7: 1 2 6 3 4 4 3 6 2 1.
5: കിടിലം. സൂപ്പർ സൂപ്പർ. ഇനി എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാനുണ്ടോ? ആ, എന്താ ചോദിക്കാനുള്ളേ?
7: 5 10 16 2.
5: അയ്യോ, ഇത് പാടാണല്ലോ. 2 16 10 5 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടുപേരും ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നു അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോ അദ്വിക, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
7: എല്ലാവർക്കും അഹല്യ വിഷസിന് അഭിരാമി ചേച്ചി.
5: ഓക്കെ, ടാറ്റാ, ബൈ ബൈ.
7: ബൈ.
5: ഓക്കെ, അപ്പോ നമ്മളെ വിളിച്ചത് അദ്വികയാണ്. അദ്വിക നല്ല കിഡിലൻ ഗെയിം കളിച്ചു. എനിക്കൊരു വലിയ ടാസ്ക് തന്നു കേട്ടോ. 5 10 16 എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് ഒക്കെ ചേർത്തിട്ടാണ് തന്നത്. എന്തായാലും നമ്മുടെ സാറ്റർഡേ ബ്രെയിൻ ചലഞ്ചിങ്ങിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാനും നമുക്ക് മെമ്മറി പവർ ഉണ്ടോ, നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് തിരിച്ചു പറയാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം ഉണ്ട് നമ്മുടെ ശ്രദ്ധ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. ഒരുപാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, ഇത്രയും ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടാണ്. അപ്പോൾ വളരെയധികം നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മഴയത്ത് പുറത്തിറങ്ങുമ്പോൾ വളരെയധികം സേഫ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ.

0: അങ്ങനെ കിടിലൻ ഒരു ട്രാക്ക് കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സാറ്റർഡേ ബ്രെയിൻ വർക്കൗട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ഗെയിം ചലഞ്ചാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. സമയം നോക്കുമ്പോൾ 8:36 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: ഞാൻ ശ്രീനാഥ് ആണ്.
0: ശ്രീനാഥ് ഫ്രം കൊച്ചി. കൊച്ചിയിൽ എങ്ങനെയാണ് മഴ, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ മഴയുണ്ടോ?
1: മഴ നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. സോഫാർ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഇഷ്യൂ വന്നിട്ടില്ല.
0: ഓക്കെ, ഇന്ന് എനിക്ക് തോന്നുന്നു യെല്ലോ അലർട്ട് ആണെന്നല്ലേ?
1: യെല്ലോ അലർട്ട് ആണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നൊരു സാറ്റർഡേ ബ്രെയിൻ വർക്ക്ഔട്ടിന് റെഡിയാണോ? ഇവിടെ ഇന്ന് ഞാനൊരു സെക്കൻഡ് സാറ്റർഡേ ബ്രെയിൻ ചാമ്പ്യൻഷിപ്പ് തരും, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു നമ്പർ പറയും, അതിന്റെ റിവേഴ്സ് നമ്പർ പറയണം. കേട്ടിരുന്നോ സംഭവം? അതാണ്. ഓക്കെ, അപ്പോ ശ്രീനാഥിനുള്ള ആദ്യത്തെ നമ്പർ ഇതാണ്, 3684444. ഓക്കെ, ഒന്നുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് പോയാലോ?
1: 1 2 4 6 3 1 0 1 2 4 6 3 1.
0: എന്റെ അമ്മേ, എന്റെ മെമ്മറി പവർ തോപ്പിക്കാൻ ആർക്കും പറ്റൂല, അങ്ങനെയാണോ പറയണേ? ഓക്കെ ഓക്കെ, എങ്ങനെയാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എന്താണ് അതിന് പിന്നിലെ രഹസ്യം? അതുകൂടെ പറഞ്ഞു തരുമോ? അപ്പൊ നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് അതൊരു പവർ ആവും. ഞാൻ എന്റെ രഹസ്യങ്ങൾ അങ്ങനെ തുറന്നു പറയാറില്ല എന്നല്ലേ. ഓക്കെ ശ്രീനാഥ്, എന്തായാലും ഒരു പവർഫുൾ ബ്രെയിൻ ഉണ്ട്, നല്ല രസമായിട്ട് അത് പറഞ്ഞു, കറക്റ്റ് ആയിട്ട് ആ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ, പറയൂ.
1: നമുക്കിപ്പോ അറിയാം നമ്മുടെ ഈ മഴ പോലത്തെ ഇഷ്യൂസ്.

0: കാരണം പലരും പല ഇടങ്ങളില് സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും പഴയപോലെ സേഫ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്കും മറ്റേ അവരുടെ വീടുകളാണല്ലോ അഫക്റ്റഡ് ആണ്. അപ്പൊ എല്ലാവർക്കും മറ്റേ ബാക്ക് ടു നോർമൽ എത്രയും പെട്ടെന്ന് ആവട്ടെ എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്.
1: ഓക്കെ ഓക്കെ ശ്രീനാഥ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ
0: ബൈ.
1: അപ്പൊ നമ്മളെ വിളിച്ചത് ശ്രീനാഥ് ആണ്, ഫ്രം കൊച്ചി. അപ്പൊ ശ്രീനാഥ് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാത്തത് ഇപ്പൊ നമ്മള് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം കയറാത്തോണ്ടായിരിക്കും അല്ലെ. നമ്മൾ സേഫ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് റെയിനിങ്ങനെ എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു എത്രത്തോളം അതിന്റെ ആഘാതം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതേസമയം ഒരുപാട് പേര് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളുണ്ട്, വെള്ളം കയറിയിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലൈഫ് വീണ്ടും നോർമൽ ആകാനായിട്ട് കുറച്ച് നാൾ കൂടെ എടുക്കും. അപ്പോൾ അത് വളരെ സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും അവർക്ക് തിരിച്ച് വീടുകളിലേക്കൊക്കെ പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു കാര്യമാണ് ശ്രീനാഥ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ദിവസം ശ്രീനാഥിനെ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോകുന്നതിന് മുന്നേ മെസ്സേജസിലേക്ക് പോവാണ്. ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ടോപ്പിക് എഴുതി കോപ്പി അടിച്ച് പറയുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? എഴുതി കോപ്പി അടിച്ച് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയില്ല, പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം എഴുതിയിട്ടാണോ പറയണേ അല്ലെങ്കിൽ നോക്കി വെച്ചിട്ടാണോ പറയണതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ നമ്മളോട് തന്നെ അത്യാവശ്യം ഓണസ്റ്റ് ആയി ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മളോട് തന്നെ എന്താ പറയുക ആത്മാർത്ഥതയോട് ഇരിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്ന മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. ഇന്ന് ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശുഭദിനാശംസകളോട് ഈ മെസ്സേജ് അയച്ചേക്കുന്നത് പി വി മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ. അപ്പൊ മുഹമ്മദിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഇന്ന് 8/8/2026 ശനിയാഴ്ച, ഞങ്ങളുടെ കുടുംബസംഘമാണ്. മലപ്പുറം ജില്ലയിലെ പുറത്തൂർ പഞ്ചായത്തിലെ കളത്തിൽ കണ്ടംപറമ്പത്ത് ഫാമിലിയാണ് ഇന്ന് പടിഞ്ഞാറക്കര ബ്ലൂ വേവ് പാർക്കിൽ വെച്ച് സംഗമം നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ ബന്ധുക്കൾക്കും സന്തോഷത്തിന്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പറഞ്ഞിട്ട് ഫാത്തിമയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫാത്തിമ ബാപ്പൂട്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാൻ പോകുന്ന ആ ഗെറ്റ് ടുഗദറിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടിലൻ ദിവസം ആവട്ടെ എന്ന് വിഷയണു. ആൻഡ് ഗെറ്റ് ടുഗദർ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്നുകൂടെ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. സൂര്യൻ അസ്തമിച്ചാൽ പോലും പുലരി വീണ്ടും വരും. അതുപോലെ ജീവിതത്തിൽ എത്ര ഇരുട്ട് വന്നാലും പ്രതീക്ഷയുടെ വെളിച്ചം ഒരിക്കലും അണയില്ല. സ്വയം വിശ്വസിക്കൂ, നല്ലത് ചിന്തിക്കൂ, നല്ലത് ചെയ്യൂ. സമയം വരുമ്പോൾ നിങ്ങളുടെ പരിശ്രമത്തിന് ഏറ്റവും മനോഹരമായ റിസൾട്ട് ജീവിതം തന്നെ സമ്മാനിക്കും എന്ന് പറഞ്ഞിട്ടാണ് സുലൈ ചേട്ടന്റെ മെസ്സേജ്. അത് ശരിയാണല്ലേ. ഈ പറഞ്ഞ പോലെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ടൈം ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ സമയത്തിൽ നടക്കും. ദാസ എന്ന മെസ്സേജാണ് സുലൈ ചേട്ടൻ അയച്ചേക്കണേ. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പം ഇന്ന് നമ്മളൊരു സാറ്റർഡേ ബ്രെയിൻ വർക്കൗട്ട് ആണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു നമ്പർ പറയും, ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയും, അതിൻ്റെ റിവേഴ്സ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ട്രൈ ചെയ്തോളൂ. 8281509000 82 81 50 90.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: സർവമായ എന്ന സിനിമയിലെ ഒരു വെഡിങ് സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്, എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
5: ഗുഡ് മോർണിംഗ് അഭികുട്ടി.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? കുറച്ച് നാളായി സംസാരിച്ചിട്ട്. സുഖല്ലേ? ആഹാഹാ, ഒരു എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഒരു എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആയിഷ് ചേച്ചി, ഇന്ന് നമ്മളൊരു ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. റെഡിയാണോ ഗെയിമിൽ പങ്കെടുക്കാൻ? അയ്യോ, ഞാൻ എനിക്ക് വയ്യ, ഇന്ന് സാറ്റർഡേയാ, ഞാൻ ഗെയിമിൽ പങ്കെടുക്കൂല, ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ഞാനിപ്പോ ഒരു 3-4 നമ്പേഴ്സ് പറയും, അപ്പോ ആയിഷ് ചേച്ചി ആ നമ്പേഴ്സ് കേട്ടിട്ട് എനിക്ക് അതിന്റെ റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞു തരണം. ഓക്കെ, റെഡിയാണോ? സിമ്പിൾ ഗെയിമാണ്, പനിയും ചുമയും ഒക്കെ ഉള്ളവർക്കും പങ്കെടുക്കാം. സാറ്റർഡേ ആയതുകൊണ്ട് ലീവ് ആണെന്നൊന്നും പറയാൻ പറ്റൂല. വളരെ സിമ്പിൾ. അതായത് ഞാനിപ്പോ 4456 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6544 എന്ന് തിരിച്ചു പറയണം. ഓക്കെ, റിവേഴ്സ് ഓർഡർ പറയണം. ആ മനസ്സിലായോ? ആ മനസ്സിലായോ? ആ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചെറിയ ടാസ്ക് ആ തരണേ. 5-8-6-3. അതെ, ആ
5: 3-6-8-5.
4: അതെ, കണ്ടോ, മിടുക്കി, അടിപൊളി. ഇനി നമുക്ക് ഒരു ലെവൽ കൂടെ മുകളിലോട്ട് പോയിട്ട് അടുത്ത ഗെയിം കളിച്ചാലോ? അടുത്ത ലെവലിലേക്ക് പോയി കളിച്ചാലോ? റെഡിയാണോ? നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. 2-7-4-9-1. ഇല്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. 2-7-4-9-1. 2-7-4-9-1.
5: 2-7-4-9-1.
4: അതെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ 2-7-2-7-4-9-1 അത്രേ ഉള്ളൂ. അവിടം വരെ എത്തുന്നില്ല, അവിടം വരെ എത്തുന്നില്ല. 1-9-4-7-2 അതാണ് കേട്ടോ ഉത്തരം. കൊഴപ്പില്ല, ഞാനൊരു ആശ്വാസ സമാശ്വാസ സമ്മാനമൊക്കെ തരാം കേട്ടോ, പാർട്ടിസിപ്പേഷൻ പ്രൈസൊക്കെ തരാം. ഓക്കെ, ആ അപ്പൊ ആശീച്ചി, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ, പറയും.
5: എല്ലാവർക്കും മോളെ കേട്ട് കേട്ട് കൂട്ടിക്കൂട്ടുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷയമോ. നിങ്ങൾ എല്ലാവർക്കും ഹാരിയിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ
4: എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് നമുക്ക് വിഷയം ആശിച്ച്. എന്തായാലും സുഖമായിട്ടിരിക്കൂ, പെട്ടെന്ന് തന്നെ ചുമയൊക്കെ മാറട്ടെ കേട്ടോ. ഓക്കെ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആയിഷ് ചേച്ചിയാണ്. അപ്പൊ ആയിഷ് ചേച്ചി ആദ്യത്തെ ഒരു ലെവല് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു, പക്ഷെ രണ്ടാമത്തെ ലെവലിൽ ചെറുതായിട്ട് പാളിപ്പോയി. സാരില്ല, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, നമ്മുടെ ബ്രെയിൻ വർക്കിംഗ് ആണോ, എന്തൊക്കെ ചെയ്യണം, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കണോ, എന്നാലേ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാൻ പറ്റുള്ളൂ, ഷാർപ്പാക്കി വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ്. അപ്പൊ നമ്മുടെ സാറ്റർഡേ ബ്രെയിൻ വർക്ക്ഔട്ടിൽ പങ്കെടുക്കാൻ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: സുമേഷ് ആണ്. എലപ്പുള്ളിന്ന്.
4: സുമേഷ് ഏട്ടാ, എവിടെയാണ്? സുഖാണോ?
6: സുഖമാണ്. കൊറേ ഞാൻ അബിയോട് സംസാരിച്ചിട്ട്.
4: അതെ അതെ, ഞാനും സംസാരിച്ചിട്ട് കൊറേ. ഞാൻ ആലോചിക്കായിരുന്നു എവിടെ പോയി സുമേഷ് ഏട്ടൻ, ഇനി നമ്മള് പരസ്യമൊക്കെ കൊടുക്കണോ എന്നൊക്കെ വിചാരിച്ചു.
6: വൈകിയ വേളയിൽ പിറന്നാൾ ആശംസകൾ.
4: താങ്ക് യു സോ മച്ച് സുമേഷ് ഏട്ടാ. എന്തായാലും ഓർത്ത് വെച്ച് പറഞ്ഞില്ലേ, ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പൊ ഒരു പവർഫുൾ ഗുഡ് മോർണിംഗ് എനിക്ക് തരുമോ ഇങ്ങോട്ട്?
6: ഗുഡ് മോർണിംഗ്. അതല്ല അഭി, മോഹന്റെ പിറന്നാളും ബർത്ത്ഡേയും അഭിന്റെ ഒരേ ദിവസമാണ്, അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്.
4: അതുകൊണ്ട് ഒരിക്കലും മറക്കൂല എന്നല്ലേ? ഞാൻ ചത്താലും മറക്കൂല എന്നൊക്കെ. അപ്പൊ സുമേഷ് ഏട്ടാ, സന്തോഷം കേട്ടോ, ഒരുപാട് സ്നേഹം. അപ്പൊ ഇന്നത്തെ ബ്രെയിൻ വർക്ക്ഔട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോയാലോ? 5-1-0-1-6-2
6: 5-1-0-1-6-2 5-1-0-1-6-2 അങ്ങനെയല്ലേ?
4: അങ്ങനെയാണ്.
6: അപ്പൊ 2-6-1-0-1-5
4: എന്റെ അമ്മേ, വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്.
6: 5-6-7 എങ്ങനെ വരലാണ് വെച്ചിരുന്നു പറയും.
4: അതെയോ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ തരാം. 1-2-4-6-3-1-0
6: 0-1-3-6-4-2-1
4: ഓക്കെ, എന്നാ പിടിച്ചോ, ചാമ്പ്യൻഷിപ്പ് പിടിച്ചോ ഇന്നത്തെ.
6: താങ്ക് യു.
4: അപ്പൊ ഇന്നത്തെ ചാമ്പ്യൻഷിപ്പ് ഞാനങ്ങ് സുമേഷ് ഏട്ടനും കൂടെ തരുകയാണ്. നല്ല രസമായിട്ട് പറഞ്ഞു. ഇത് നോക്കി എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ,
6: മനസ്സിലല്ലേ?
4: നമ്മള് കണക്ക് കൂട്ടി ഇപ്പൊ കണക്കായില്ലേ ഫുള്ള്. അപ്പോ
6: അത്രയൊന്നുമില്ല, ഇത് ചെറിയതാ. 10-10 താഴെയുള്ളതാവുമ്പോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. 10 മുകളിൽ വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്.
4: ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ, എന്നാ അടുത്ത പ്രാവശ്യം 10 മുകളിലുള്ളതായിരിക്കും കേട്ടോ. ഓക്കെ,
6: അപ്പോ കുറച്ചുകൂടി ബുദ്ധി വളർത്തേ,
4: കുറച്ചുകൂടെ നമുക്കൊന്ന് സെറ്റ് ആക്കണം. അപ്പൊ ഞാൻ വിളിക്കൂല എന്നല്ലേ ഇപ്പൊ സുമേഷ് ഏട്ടൻ ചിന്തിച്ചത് ആണോ?
6: നോക്കാൻ പറ്റില്ല, ഏതായാലും അടിച്ചാ കപ്പ്, ഇല്ലെങ്കിൽ
4: ഇല്ലെങ്കിലൊന്നുമില്ല, അത്രേ
6: ഉള്ളൂ.
4: അപ്പൊ പറയൂ സുമേഷ് ഏട്ടൻ, ഇന്നത്തെ വിഷസ് കൂടെ പറയൂ. ആർക്കാ വിഷസ്?
6: നമ്മുടെ പല്ലസേനയിലെ ബാലേട്ടൻ,
4: ഓക്കെ,
6: നമ്മുടെ അപ്പുക്കുള്ളൂർ മാധവേട്ടന്, പിന്നെ നമ്മുടെ വെളിയോടി കൃഷ്ണേട്ടന്, പിന്നെ ഷൈഫുദ്ദീൻ കൊഴിഞ്ഞാമ്പറ, ഇവർക്ക് നാലാൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
4: പിറന്നാൾ ആശംസകൾ അല്ലേ?
6: പിറന്നാൾ തന്നെ പറഞ്ഞു.
4: ഓക്കെ, അപ്പൊ എന്തായാലും സുമേഷ് ഏട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ബൈ ബൈ.
6: താങ്ക് യു.
4: അപ്പൊ നമ്മളെ വിളിച്ചത് സുമേഷ് ഏട്ടനാണ്. സുമേഷ് ഏട്ടൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ സുമേഷ് ഏട്ടന് കൊടുത്തത് വളരെ ടഫായിട്ടുള്ളൊരു ലെവലായിരുന്നു, പക്ഷേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ അതുപോലെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോ സുമേഷ് ഏട്ടൻ പറഞ്ഞ പോലെ, ഒന്നും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമ്മുടെ ബ്രെയിൻ വർക്കിംഗ് ആണോ എന്നുള്ളത് എന്നുള്ളതാണ്. അപ്പോ അടുത്ത കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്,
7: ഹാപ്പി ബർത്ത്ഡേ.
4: താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇതാരാണ്? ഷക്കീല ചേച്ചി. റെഡിയാണോ ഇന്നത്തെ ഒരു ബ്രെയിൻ വർക്ക്ഔട്ടിന്? ബ്രെയിൻ ഉണ്ടോ നമുക്ക്? എന്താണ് അതിനുത്തരം?
7: ബ്രെയിൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ആദ്യം തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് ഗോദയിലേക്ക് വന്നിരിക്കും.
4: ഓക്കെ ഓക്കെ, ഞാൻ ചിലപ്പോ തോറ്റുപോകാം, പക്ഷെ എന്നെ തോൽപ്പിക്കാനാവില്ല എന്നല്ലേ? അതാണ് നമ്മുടെ മോട്ടോ. മറ്റ് ഡയലോഗ് ഓർത്താ മതി ചേച്ചി, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവര് മൂന്നുപേരുമാണ് എന്റെ ഹീറോസ് അല്ലെ. പൊരുതി തോറ്റാ പോട്ടെ എന്ന് വെക്കണം കേട്ടോ. ഓക്കെ, അതാണ് അതാണ് ആ ഒരു സ്പിരിറ്റ് നമുക്ക് വേണം. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം തരാം, സിമ്പിൾ ആണ്. 4-8-2-7-5 അല്ല, 4-8-2-7-5 അതാണ് ചോദ്യം. 4-8-2-7-5 കുറച്ചൊരു ബ്രെയിൻ ഉണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 7289910 7289910 ഒന്നുകൂടെ നമുക്ക് നോക്കാം. 7289910 7 2 7 2 7 2 7 2 കറക്റ്റ് അല്ല, 2 7 ആണ് കറക്റ്റ്. അങ്ങനെ വിജയകരമായി ഞാൻ തോറ്റിരിക്കുന്നു. എനിക്ക് കുറച്ചൊക്കെ ബ്രെയിൻ ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു അല്ലേ.
7: അപ്പൊ എനിക്കെന്നൊരു ടാസ്ക് ഞാൻ കൊടുക്കാം. ഞാന് ഒന്ന് പറയാം.
4: ഓക്കെ.
7: 20, 19, 18, 17, 16, 15, 14, 13, 12, 10, 9, 8, 7, 6, 5, 4, 3, 2, 1
4: ഇത് ഞാൻ ഇത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു സമ്മാനം അല്ലേ. ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ്. ഓക്കെ ഷക്കീല ചേച്ചി, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ചാമ്പ്യൻഷിപ്പിന്റെ പകുതി തരാം, ചാമ്പ് മാത്രം തരാം, ചാമ്പ്യൻ എന്നുള്ളത് മാത്രം തരാം. അതെ അതെ, അപ്പൊ ട്രോഫിയുടെ പകുതി അങ്ങ് എടുത്തോളൂ. ഓക്കെ ഓക്കെ ചേച്ചി, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
7: വിഷസ് നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ശരീരങ്ങളുണ്ട്. അഭിരാമിക്കും, എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമാട്ടെ.
4: താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു ദിവസം ചേച്ചിക്കും വിഷയമാണ്. എല്ലാരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ പറഞ്ഞ പോലെ മഴയാണ്, മഴയത്ത് ഒരുപാട് അലേർട്ടുകൾ കാര്യങ്ങളുണ്ടാകും, മുന്നറിയിപ്പുകൾ ഉണ്ടാകും. ഇതൊക്കെ അവഗണിച്ച് ഈ മുന്നറിയിപ്പുകൾ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ആവേശമായിരിക്കും. പിന്നെ അപ്പോൾ നെല്ലിയാമ്പതിയിലേക്കൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ചുരമ്പാതയിൽ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുന്നതും അനധികൃതമായിട്ട് വനമേഖലയിൽ കയറുന്നതും ഒക്കെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ മൃഗങ്ങളൊക്കെ കാടിറങ്ങുന്ന സമയങ്ങളിൽ സെൽഫി എടുക്കുന്നതോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിച്ച് അഡ്വഞ്ചറസ് ആയിട്ട് മറികടക്കാനൊന്നും ശ്രമിക്കരുത് എന്നാണ് പിന്നെ വനം വകുപ്പ് പറയുന്ന നിർദ്ദേശം. ഇപ്പൊ വ്യൂ പോയിന്റുകൾ ഉണ്ടല്ലേ, ഇപ്പൊ പാലക്കാട് പല സ്ഥലത്തും ഇതുപോലെയുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. സീതാർകുണ്ട്, കേശവൻ പാറ, പിന്നെ കാരപ്പാറ, ഈ നെല്ലിയാമ്പതി ആ ഒരു ചുരം ഏരിയ, അപ്പൊ അവിടെയൊക്കെ ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇതൊന്നും കാണാറില്ല, ശ്രദ്ധിക്കാറില്ല. അനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇറങ്ങുക, അനധികൃതമായിട്ട് ഈ വനമേഖലയിലേക്കൊക്കെ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നൊരു കാര്യമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം. അപ്പൊ അതൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. സമയം നോക്കുമ്പോൾ 8:59 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഓൺ അഹല്യ FM 90.4.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. അപ്പോൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, 8281509000 എന്ന സെയിം നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒരു മെസ്സേജ് അങ്ങ് അയക്കുക, ഞാനത് വായിച്ചോളാം. അപ്പോൾ അഹല്യ വിഷസിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നമ്മൾ മെസ്സേജസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. അതായത് ഈ മഴയാണ്, മഴയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവധിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അവധി കിട്ടുന്ന സമയത്തും അവധി കൊടുക്കാതിരിക്കുമ്പോഴും എല്ലാവരും ഈ ജില്ലാ കളക്ടർമാർ, അതായത് ജില്ലാ കളക്ടർമാരുടെ പോസ്റ്റിന് താഴെ പോയിട്ട് ഇവിടെ നല്ല മഴയാണ്, താങ്കൾ ഇത് കാണുന്നില്ലേ സാർ, ഞങ്ങൾക്കൊരു അവധി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവധി ചോദിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള അവധികൾക്ക് ചോദിക്കുന്നത് കൂടുതലും കുട്ടികളാണ്. അപ്പോൾ അവധി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവധി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റെഡ് അലേർട്ടുകളൊക്കെ വരുന്ന പോസ്റ്റുകളും കാര്യങ്ങൾക്കും താഴെ ഇപ്പോൾ ഇന്ന ഇന്ന ഇന്ന ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നൊരു ന്യൂസ് വരുമ്പോഴത്തേക്കും ആ ഒരു പോസ്റ്റിന് താഴെ വന്ന് ഇവിടെ എന്നിട്ട് അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല, എന്തൊരു സാറാണ് ഇതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ഇടയിൽ വേറൊരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, പരീക്ഷ നടക്കാനായിട്ട് പോവാണല്ലോ. ഓഗസ്റ്റ് 13-ന് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ 20-ാം തീയതി പരീക്ഷ അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ വന്നിരുന്നത്. അപ്പോൾ ഈ പരീക്ഷ എന്തെങ്കിലും ചെയ്ത് മാറ്റിവെക്കാനായിട്ട് പറ്റുമോ? ഞങ്ങൾക്ക് അവധി ആയതുകൊണ്ട് പാഠഭാഗങ്ങളൊന്നും പഠിപ്പിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല എന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ട്, കുട്ടികളും അത് പറയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ യോഗത്തിൽ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ പരീക്ഷ നടത്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 13-ന് പരീക്ഷ ഉണ്ടാവും, ഇരുന്ന് പഠിച്ചോളൂ എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. 20-ാം തീയതി പരീക്ഷ അവസാനിപ്പിക്കും. അതേപോലെ 8-ാം ക്ലാസ്സിന് മാത്രമായിട്ട് 21-ാം തീയതി രാവിലെ ഒരു എക്സാം ഉള്ളതുകൊണ്ട് 21-ന് വൈകിട്ട് ഓണം സെലിബ്രേഷനോടുകൂടി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കണേ. അപ്പോൾ പരീക്ഷ ആ പറഞ്ഞ സമയത്ത് തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കണേ എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അഹല്യ വിഷസിൽ ഇന്ന് വന്നിട്ടുള്ള മെസ്സേജസിലേക്ക് പോവാം. അടുത്തൊരു മെസ്സേജ് അയച്ചേക്കുന്നത് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷീബ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ഷീബ കുമരകം. ഞാനിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്, ഇന്ന് വെള്ളത്തിന് കുറവുണ്ട്. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ജയങ്കർ ഫോർട്ട് കൊച്ചിയുടെ മകൾ ശ്രീനന്ദയ്ക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. പറന്നു വരുന്ന ബാലേട്ടനും കൃഷ്ണേട്ടനും മാധവേട്ടനും, സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം കൂടെ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചി മെസ്സേജ് അയച്ചേക്കണേ. അപ്പോൾ ഷീബ ചേച്ചി എന്തായാലും ഈ പറഞ്ഞ പോലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ വെള്ളം ഇറങ്ങി അതിനുശേഷം തിരിച്ചു പോകുന്ന സമയത്തും വളരെയധികം ശ്രദ്ധ വേണം. അപ്പോൾ കുമരകം അവിടെയുള്ളവരോട് നമ്മൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നമ്മൾ ഈ വെള്ളം കയറിയെടുത്തേക്ക് തിരിച്ച് ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞ് ചെന്നാലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നല്ല രീതിയിൽ ക്ലീനിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ആളുകളെ തിരിച്ച് വീടുകളിലേക്ക് പുനരധിവസിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഷീബ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയനു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഉഷ ചേച്ചിയുടെ മെസ്സേജാണ് അയച്ചേക്കുന്നത്. ഉഷ ചേച്ചി പറഞ്ഞേക്കണ ഗുഡ് മോർണിംഗ് അബിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ തിരിച്ചും ഉഷ ചേച്ചിക്ക് ഒരു നല്ലൊരു കിടിലൻ ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ്, യാത്രയാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എത്തിച്ചേർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അക്ബർക്ക ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ, അക്ബർക്കും നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജിലേക്കൂടെ പോവാം. മഹേഷ് ഏട്ടൻ്റെ ഒരു മെസ്സേജാണ്. ഹായ് അഭിരാമി, നമസ്കാരം. ഇന്നത്തെ ബ്രെയിൻ ചലഞ്ച് കൊള്ളാം. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേരുന്നു. റിയാദിൽ നിന്നും മഹേഷ് പെരുവള്ളൂർ. മഹേഷ് ഏട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. ഈ ബ്രെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ റിവേഴ്സിൽ പറഞ്ഞു നോക്കണം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇപ്പം നമുക്ക് ഉറക്കക്കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് AI അല്ലെങ്കിൽ ചാറ്റ് GPT എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ പെട്ടെന്ന് ഉറങ്ങാനെന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഡോക്ടറിനോട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ എണ്ണിയതിന് ശേഷം നമ്മൾ തിരിച്ച് 100 മുതൽ 1 വരെ റിവേഴ്സ് ഓർഡറിൽ എണ്ണാനായിട്ട് പറയും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ റിവേഴ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അല്പസ്വല്പം വലിയ കാര്യമൊക്കെ തന്നെയാണ്. ഞാനും ഈ സംഭവം റിവേഴ്സ് ചലഞ്ച് എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരിയാണല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവേഴ്സ് ചലഞ്ച് ചെയ്ത് നോക്കൂ. നല്ലൊരു ഈ മെഡിറ്റേഷൻ പോലത്തെ ഒരു സംഗതി തന്നെയാണ്. നമ്മൾ 1 തൊട്ട് 100 വരെ എണ്ണിയതിന് ശേഷം 100 തൊട്ട് 1 വരെ കൃത്യമായി തെറ്റാതെ എണ്ണുക. അതിപ്പോൾ മലയാളത്തിലും 1, 2, 3 അങ്ങനെ എണ്ണാം, 1, 2, 3 അങ്ങനെ എണ്ണാം, ഇപ്പം 2 രീതിയിലും എണ്ണാം. അങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. സോ അതായിരുന്നു ഇന്നത്തെ സാറ്റർഡേ ബ്രെയിൻ ചലഞ്ച്. കുറേ പേര് നല്ല രസമായിട്ട് അതെല്ലാം പറഞ്ഞു. ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമേ കുറച്ച് ആളുകൾ വരുത്തിയിട്ടുള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഇന്നത്തെ ഒരു സാറ്റർഡേ ബ്രെയിൻ ചലഞ്ച് ചാമ്പ്യൻഷിപ്പ് ഞാനിങ്ങോട്ട് കൊടുക്കുകയാണ്. സമയം 9:11 ആകുമ്പോഴത്തേക്കും കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാം. നജീം അർഷാദിന്റെ ശബ്ദത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദി മൂവി 2 കൺട്രീസ്.

അതാണ് പാട്ട്. നജീം അർഷാദിന്റെ ഒരു മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ ആ ഒരു പാട്ട് കേട്ടത്. എന്ത് രസമാണല്ലേ ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട്. ടു കൺട്രീസ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ മഹേഷ് ഏട്ടന്റെ മെസ്സേജ് ആയിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഹായ് അഭിരാമി, നമസ്കാരം. ഇന്നത്തെ ബ്രെയിൻ ചലഞ്ച് കൊള്ളാം. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ നേരുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഓക്കെ, താങ്ക് യു സോ മച്ച് മഹേഷ് ഏട്ടാ. നല്ലൊരു വിഷസ് ഞാനും അറിയിക്കുന്നു. നല്ലൊരു ഡേ ആയിരിക്കട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കുഞ്ഞിപ്പ പന്താവൂരാണ്. നമസ്കാരം അഭി, ഇന്നത്തെ ടോപ്പിക്ക് കേട്ടു. അക്കങ്ങൾ കൊണ്ടുള്ള ഗെയിം വളരെ രസമായിട്ടുണ്ട്. ഇന്ന് വിവാഹിതരാകുന്ന ചാലിശ്ശേരി അലി അഹമ്മദ്, ചിറ മനങ്ങാട് നസ്രിൻ എന്നിവർക്ക് ഹാർദമായ വിവാഹ ആശംസകൾ. നബീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പോൾ ഇന്ന് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് അലി അഹമ്മദ് ആൻഡ് നസ്രിൻ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഹാപ്പി മാരിഡ് ലൈഫ് എഹെഡ് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി സുമേഷ് ഫ്രം എലപ്പുള്ളി. ഗുഡ് മോർണിംഗ് അബി, സാറ്റർഡേ ഗെയിം ചലഞ്ച് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ജയങ്കർ ചേട്ടനാണ്. നമസ്കാരം അഭിരാമി, ഇന്നലെ എന്റെ മകളുടെ ജന്മദിനമായിരുന്നു. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ മോൾക്ക് വേണ്ടി വിഷസ് പറഞ്ഞു. എല്ലാവരോടും ഒരു വലിയ താങ്ക് യു അറിയിച്ചിട്ടുണ്ട്, വലിയ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എന്റെ മോൾക്ക് വിഷസ് പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്നലെ മോളുടെ ജന്മദിനം ദൈവകൃപയാൽ അടിപൊളിയായി നടന്നതിൽ ഭഗവാനും നന്ദി പറയുന്നു. ഇന്ന് പൂച്ചകളുടെ ദിനമാണ്. ശരിയാണ്, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് കാറ്റ്സ് ആണ്. പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ നല്ലൊരു പൂച്ചയുണ്ട്, അതിന്റെ പേര് പുസി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്റെ സാറിന് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. 5 കുഞ്ഞുങ്ങളും ഉണ്ട്. ഒപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സൗഹൃദവാണി ചങ്സിനും ആർജെ അഭിരാമിക്കും നല്ലൊരു ശുഭദിനം നേരുന്നു, ആശംസിക്കുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, അഹല്യ വിഷസ് ആഴ്ചയിൽ 7 ദിവസവും ആക്കിയാൽ അത് ഉപകാരപ്രദമായിരിക്കും, പരിഗണിക്കും എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം ജയങ്കർ സലിത ശ്രീനന്ദ ഫ്രം ഫോർട്ട് കൊച്ചി. ഓക്കെ, അഹല്യ വിഷസ് ആഴ്ചയിൽ എന്ന് വായിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരു 5 ദിവസം മതി, സാറ്റർഡേ സൺഡേ നിങ്ങൾ ലീവ് എടുത്തോ എന്ന് പറയാനുള്ളൊരു മെസ്സേജായിരിക്കുന്നു. പക്ഷെ ചേട്ടൻ പറയണേ 7 ദിവസവും നമുക്ക് അഹല്യ വിഷസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, പരിഗണനയിൽ വെക്കാം. ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഇരുന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ജയങ്കർ ഏട്ടാ, താങ്ക് യു സോ മച്ച് ആൻഡ് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ടു ശ്രീനന്ദ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഷീബ ദിനേഷ് ആണ്, ആലാമരത്ത് നിന്ന്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ഗെയിം. എല്ലാ കൂട്ടുകാർക്കും അബിക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആവട്ടെ എന്ന് വിഷയണു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷീബ ചേച്ചിയുടെ അടിപൊളി മെസ്സേജ്. അപ്പോൾ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് നിഷാന്ത് ഫ്രം ഫോർട്ട് കൊച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ് ഓൾ ടീം. നിഷാന്ത്, മനോജ്, കണ്ണൻ, വിനു ഫ്രം ഫോർട്ട് കൊച്ചി, ഇത്രയും പേരാണ് ഈ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചേക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ മോർണിംഗ് വിഷയുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കോയമ്പത്തൂർ നിന്ന് ചന്ദ്രേട്ടനാണ്. നമസ്കാരം അഭിരാമി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. ഇന്നത്തെ റിവേഴ്സ് ചലഞ്ച് പങ്കുകൊണ്ട എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചന്ദ്രേട്ട, അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. കവിത ചേച്ചിയുടെ മെസ്സേജാണ്, ശുഭദിനം അഭി, ഇന്നത്തെ ഗെയിം പൊളി. ഞാൻ ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്തു, ആദ്യം അത്ര ശരിയായില്ല, പിന്നെ ഓക്കെ ആയി വന്നു. അഭി പറയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടുകളും പൊളിയായിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആവട്ടെ. അഭി സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു കവിത ചേച്ചി. കവിത ചേച്ചിയും സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് അജിത ചേച്ചിയാണ്. നമസ്കാരം അഭിക്കുട്ടി, ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുന്നിട്ടും സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഷീബയ്ക്കും ക്യാമ്പിലുള്ള എല്ലാവർക്കും എത്രയും വേഗം വീട്ടിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ചകളെ പോസിറ്റീവ് ആക്കുന്ന അഭിക്ക് ഇരിക്കട്ടെ ഒരു പൂച്ചണ്ട്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിക്കുന്നു അജിത ചേച്ചി. താങ്ക് യു സോ മച്ച് അജിത ചേച്ചി, നല്ലൊരു ദിവസം കൂടെ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്, ഫ്രം പെരുവമ്പ്. എനിക്ക് ഗുഡ് മോർണിംഗ് അബിക്കുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കാണ് ഇപ്പോൾ ഗുഡ് മോർണിംഗ്? എനിക്കാണോ ചേച്ചിക്കുള്ള ഗുഡ് മോർണിംഗ് ആണോ എനിക്കുള്ള ഗുഡ് മോർണിംഗ് ആണോ എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായി പോയി. എന്തായാലും ചേച്ചി തിരിച്ചും ഒരു വലിയ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രെയിൻ ചലഞ്ച് ടോപ്പിക് സൂപ്പർ അടിപൊളി. ഇന്ന് വിളിച്ച എല്ലാവരും
എല്ലാവരും നല്ല ബ്രെയിൻ ഉള്ളവരാണ്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ ഓർഡർ ആണെങ്കിൽ നമ്മളെപ്പോഴും റെഡിയാണ്. നമ്മുടെ വണ്ടി റിവേഴ്സ് വരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നല്ല ബ്രെയിൻ ചലഞ്ച് എല്ലാ ശനിയാഴ്ച ഇങ്ങോട്ട് പോരട്ടെ. ഇന്ന് വിളിച്ച പ്രജിത്തും ആരാധ്യ മോളും അദ്വിക മോളും ഒക്കെ സൂപ്പർ ആക്കി. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു. എനിക്ക് 1 to 100 റിവേഴ്സ് പറയാൻ പറ്റും. ഇടയ്ക്ക് നമ്പേഴ്സ് മാറ്റിയാൽ ഞാൻ തപ്പിത്തടഞ്ഞ് വീഴും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദിര ചേച്ചി. എന്തായാലും ഇന്ദിര ചേച്ചിയുടെ ഒരു സൂപ്പർ മെസ്സേജാണ്. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒപ്പം അഭിക്കുട്ടനും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളൊക്കെ നൈസ് നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. താങ്ക് യു. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. എനിക്ക് ആ മെസ്സേജിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എനിക്ക് അത് ആലോചിക്കുമ്പോഴൊക്കെ ചിരി വരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് കൃഷ്ണൻകുട്ടി: ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് നിലക്കുട്ടി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ കുടുംബത്തിൽ ഒരു മരണം നടന്നു. എന്റെ ഒരു വല്യച്ഛന്റെ മകൻ സന്തോഷ് ഏട്ടൻ ദിവംഗതനായി. പുള്ളിക്കാരൻ എന്നും പോലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതായിരുന്നു. കാറിന്റെ രൂപത്തിൽ സന്തോഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ കാലം വന്നതുപോലെ തോന്നും. എനിക്ക് എന്നും മെസ്സേജ് അയച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെട്ടു നിലക്കുട്ടി. ആരോഗ്യ ദൃഢഗാത്രനായ സന്തോഷേട്ടന്റെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ RIP എന്ന വാക്ക് കണ്ടപ്പോൾ വല്ലാതെ വിങ്ങിപ്പോയി. നമ്മുടെ ഹരിദാസേട്ടന്റെ വിയോഗത്തിലും ഇതേ ശൂന്യത ഞാൻ അനുഭവിച്ചിരുന്നു. എന്നും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുമായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ: നമ്മുടെ ചീട്ട് എപ്പോൾ വേണമെങ്കിലും കീറാമല്ലേ. അതുകൊണ്ട് ഉള്ള കാലം വരെ നമുക്ക് എല്ലാവരെയും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും സഹകരിച്ചും സന്തോഷം പകർന്നു പരസ്പരം മനസ്സിലാക്കിയും അടിച്ചു പൊളിച്ചങ്ങ് പോകാമല്ലേ എന്നുള്ള പറഞ്ഞിട്ട് സുരേഷേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ശരിയാണല്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. ഈ പറഞ്ഞ പോലെ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ പോകണം. അങ്ങനെയാണ്, അതാണ് ലൈഫ്. അപ്പോൾ സുരേഷ് ഏട്ടാ എന്തായാലും ഓക്കെ ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത മെസ്സേജിലേക്ക് ഞാൻ പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി ചേച്ചിയാണ്. നമസ്കാരം അബി, അബിക്ക് പിറന്നാൾ ആശംസകൾ. ഇന്നത്തെ വിഷസ് അടിപൊളി, സന്തോഷം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ശാന്തി കൃഷ്ണ. ഷീബ ചേച്ചി, എത്രയും വേഗം വീട്ടിലെത്താൻ ഞങ്ങളുടെ ഇൽക്ക പ്രാർത്ഥനയുണ്ട്. അതുപോലെ ഡൽഹിയിൽ നല്ല മഴയാണ്. ടേക്ക് കെയർ വാപ്പാല അനിയ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ ഈ മഴയായിട്ട് നമ്മൾ പിന്നെ മഴയാണ് എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. പലയിടത്തും ഓറഞ്ച് അലേർട്ടും മുന്നറിയിപ്പുകളൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ വളരെയധികം സേഫായിട്ടും ഒക്കെ ഇരിക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറി അടിപൊളിയാവട്ടെ നമ്മുടെ ഈ ഒരു ലോകം എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. പക്ഷേ പേരും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. തിരിച്ച് ഞാൻ ആ ഗുഡ് മോർണിംഗ് അയച്ച ആൾക്കൊരു സൂപ്പർ മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. ശാന്തി ചേച്ചിക്കും ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. നമുക്ക് എന്തായാലും ഇന്നത്തെ മെസ്സേജസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആരുടെയും മെസ്സേജസ് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു കിടിലൻ ബ്രെയിൻ ചലഞ്ച് മത്സരമാണ് നമ്മൾ നടത്തിയത്. ഇന്ന് വിളിച്ച് എല്ലാവർക്കും ഞാൻ ആ ഒരു ബ്രെയിൻ ചലഞ്ച് ചാമ്പ്യൻഷിപ്പ് അങ്ങോട്ട് തരികയാണ്. ഓക്കെ, എല്ലാവരും അത് എടുത്തോളുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഗെയിംസും റിവേഴ്സ് ചലഞ്ച്, നമ്പേഴ്സ് റിവേഴ്സ് ചെയ്ത് കളിക്കുക, അങ്ങനെയുള്ള ഗെയിംസൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറി പവർ ഒന്നുകൂടെ ഒന്ന് ഇരട്ടിയാവും. കോൺസെൻട്രേഷൻ വല്ലാണ്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്, ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഗെയിംസൊക്കെ ഒന്ന് കളിച്ച് നോക്കൂ. അപ്പോൾ സെറ്റാവും, എല്ലാം സെറ്റാവും. എല്ലാം എവിടെയും എല്ലായിടത്തും സെറ്റാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: Law Point. Know your rights.
5: നമസ്കാരം, ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ലോ പോയിന്റിൽ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷ. ഒരു സ്ത്രീയുടെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കുറ്റകരമാണെന്ന് നമുക്കറിയുന്ന ഒരു കാര്യമാണല്ലേ. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC സെക്ഷൻ 354 പ്രകാരമായിരുന്നു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 74 ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീയെ ഉപദ്രവിക്കുകയോ ബലപ്രയോഗത്തിലൂടെ അവഹേളിക്കുകയോ ചെയ്യുന്നത് ഇതിന്റെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. കേവലം വാക്കുകൾ കൊണ്ടോ ആംഗ്യങ്ങൾ കൊണ്ടോ അപമാനിച്ചാൽ പോലും അത് ശിക്ഷാർഹമായിട്ട് വരാറുണ്ട്. സ്ത്രീ സുരക്ഷയും പുതിയ നിയമങ്ങളും അതിന്റെ അവകാശങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിതാഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട്ടാം.

0: Know Your Rights.
1: മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പിന്തുടർന്നുള്ള ശല്യം ചെയ്യലല്ലേ. നേരിട്ടോ അല്ലാതെയോ, അതായത് സോഷ്യൽ മീഡിയ വഴിയോ ഒരാളെ പിന്തുടരുന്നതും വലിയൊരു കുറ്റമായിട്ടാണ് പറയുന്നത്. സ്റ്റോക്കിംഗ്, ശല്യം ചെയ്യലും രഹസ്യമായ നിരീക്ഷിക്കലും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ IPC 354D എന്ന വകുപ്പിന് പകരം പുതിയ നിയമത്തിൽ BNS സെക്ഷൻ 78 ആണ് സ്റ്റോക്കിങ്ങിനെതിരെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ അനുവാദമില്ലാതെ ക്യാമറയിൽ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും BNS സെക്ഷൻ 77, അതായത് പഴയ IPC സെക്ഷൻ 354C വോയറിസം പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഓൺലൈൻ ലോകത്ത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സ്വകാര്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം ശക്തമായിട്ട് നിലകൊള്ളുന്നത്. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി വരുന്ന നിയമങ്ങളെ പറ്റിയിട്ടാണ്. പഴയ നിയമങ്ങളും പുതിയതായിട്ട് വന്ന ആ നിയമങ്ങളിലെ മാറ്റങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം. കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്ന സ്ത്രീകൾ അറിയേണ്ട, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ട ആ ഒരു നിയമങ്ങളെ കുറിച്ചാണ്. അതിൽ ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം. അല്ലെ, വീടിനുള്ളിൽ നേരിടുന്ന പീഡനങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയുന്ന ഒരു കാര്യമില്ല, അറിയാറില്ല, അറിയിക്കാറില്ല എന്നതാണല്ലേ. ഭർത്താവോ ഭർത്തൃ വീട്ടുകാരോ ഒരു സ്ത്രീയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുന്നത് ക്രൂരതയുടെ ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറെ കേട്ടിട്ടുള്ള IPC 498A എന്ന വകുപ്പ് പുതിയ നിയമത്തിൽ വരാണെങ്കിൽ BNS Section 85 ആയാണ് അറിയപ്പെടുന്നത്. സ്ത്രീയുടെ ആരോഗ്യത്തിന് ഹാനികരമായ പ്രവൃത്തികൾ, സ്ത്രീധന പീഡനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് മടിച്ചു നിൽക്കാതെ നിയമസഹായം തേടാനായിട്ട് സാധിക്കും. പുതിയ നിയമം ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനായിട്ട് കൂടുതൽ വ്യക്തത നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്ന സ്ത്രീ സുരക്ഷയിൽ വന്ന പുതിയ നിയമങ്ങളെ കുറിച്ചും ആ ഒരു മാറ്റങ്ങളെ കുറിച്ചാണ്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിത്ത് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റിലൂടെ ഇനി പറയാൻ പോകുന്ന സ്ത്രീകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. അവസാനമായിട്ടൊരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ അവകാശമാണ് സീറോ FIR എന്നത്. എന്താണ് ഈ ഒരു സീറോ FIR? ഒരു കുറ്റകൃത്യം നടന്നാൽ അത് നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകണം എന്നൊരു കാര്യമില്ല. ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാനായിട്ട് സാധിക്കും. അവർ പരാതി സ്വീകരിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം. പുതിയ നിയമം അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ ഓൺലൈനായിട്ട് പരാതി നൽകാനുള്ള സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമായിട്ട് വന്നിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിന്റെ പ്രധാന കാരണം. അപ്പോൾ നിയമങ്ങൾ അറിയുക എന്നതാണ്. കാരണം നിയമങ്ങൾ അറിയുക, സുരക്ഷിതരായിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിച്ച കാര്യം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ്. അതായത് സ്ത്രീ സുരക്ഷയും പുതിയ നിയമങ്ങളും ആ ഒരു അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ലോ പോയിന്റിന്റെ സമയം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു വിഷയവുമായി മറ്റൊരു നിയമവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
6: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
7: സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലേസി ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാര്യം ഒരു വീക്കെൻഡ് ആണല്ലോ, നാളെ സൺഡേ ആണല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. വളരെ ലേസി ആയിട്ട് പോകുന്ന, വളരെ ഇങ്ങനെ എന്താ പറയുക, ഒഴുക്കോടുകൂടി പോകുന്ന ഒരു ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ ഞാൻ സാറ്റർഡേസ് ഇൻസ്റ്റന്റ് പാട്ടോ അഹല്യ വിശ്വാസം ഒന്നും കൂടുതൽ ചൂസ് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് ഇതാ കറക്റ്റ് ഇൻസ്റ്റന്റ് പാട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. 2 മണിക്കൂർ നേരം ഞാൻ ഇവിടെ കാണും നിങ്ങൾക്ക് വേണ്ടി നല്ല കുറേ പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. നല്ല പാട്ടുകൾ എങ്ങനെയാണ് എത്തിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല പാട്ടുകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ ഞാൻ അഹല്യ FM-ലൂടെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ നിങ്ങളുടെ കാതോരം എത്തിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാട്ട് റിക്വസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും പുതിയ ആളുകൾക്ക് കേട്ടോ, പുതിയ ശ്രോതാക്കൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. പുതിയ ശ്രോതാക്കൾക്കായിട്ട് പറയാണ്, 8281509000 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വാട്സപ്പ് എൻ്റെ അടുത്തില്ല, എനിക്ക് വിളിക്കാൻ നേരമില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടും 8281509000 എന്ന നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടും പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. മെസ്സേജൊക്കെ അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പാട്ട് കൃത്യമാണോ, ഞാൻ ചോദിക്കുന്ന പാട്ട് ഈ സിനിമയിലേതാണോ എന്ന് കൺഫേം ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. പലപ്പോഴും പല ലിസ്ണേഴ്സും പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാട്ടൊന്നായിരിക്കും, സിനിമയുടെ പേര് വേറെ ഒന്നായിരിക്കും. നമുക്ക് പരിചയമുള്ള പാട്ടൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പരിചയമില്ലാത്ത പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവും, നമുക്ക് പാട്ട് കിട്ടില്ല, ചിലപ്പോൾ പാട്ട് മിസ്സായി പോവും. അപ്പോൾ നേരത്തെ വിളിച്ച് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യുക, നേരത്തെ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. ഈ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ലോക എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്, അനുരാധ ശ്രീറാം പാടിയിട്ടുള്ള ഒരു ഫോക്ക് സോങ് എന്നൊക്കെ പറയാവുന്ന വേറെ ലെവൽ ട്രാക്കാണിത്. ഇത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്, അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. അപ്പം എന്തായാലും ആ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ലൂഖ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിച്ചിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനൽ. സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിലെ ഫസ്റ്റ് കോളർ റെഡി ആണ്. ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഗിരി
1: ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു.
1: ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: അയാൾ കഥയെഴുതുകയാണ്.
1: അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തില് കുപ്പി വളക്കിലുങ്ങണല്ലോ അല്ലേ? സുജാത ചേച്ചി പാടിയ മനോഹരമായ ഒരു പാട്ട്. ഓക്കെ, പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഗിരി ചേച്ചി ആയിരുന്നു. കൊടുവാരിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഗാനം അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു വിനോദ് കാവൽപാട്, ഇരുവർ എന്ന ചിത്രത്തിലെ കണ്ണേ കട്ടിക്കൊള്ളാതെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു കിടിലൻ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ദേവനാണ്.
1: ദേവൻ എവിടെന്നാ വിളിക്കുന്നത്?
2: കൊല്ലംകോടുന്നാ
1: വിളിക്കുന്നത് അല്ലെ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്
1: വിളിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നത് ദേവൻ? പഠിക്കുകയാണോ? വർക്ക് ചെയ്യാണോ?
2: ടൈലറാണ്.
1: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: അങ്ങനെ
1: പോകുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് മകളുണ്ട്, കൃപ,
1: കിരൺ ദേവ് ഉണ്ട്, മകനുണ്ട് അല്ലേ. എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നില്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മിടുക്കരായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എല്ലാരോട് അന്വേഷണം അറിയിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? നീലിപ്പെണ്ണിന്റെ കാവ് ആൽബം സോങ് ആണ്. കരുനീലി എന്ന ആൽബം അല്ലേ. ഓക്കെ ഓക്കെ, എന്തായാലും പാട്ട് വെച്ചുതരാം. ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണേ. താങ്ക് യു. ആദ്യമായിട്ടാണ് ദേവൻ വിളിക്കുന്നത്. ദേവൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദനയാണ്. അനാർക്കലി എന്ന ചിത്രത്തിലെ വാനം ചായും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് നന്ദന മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഡൽഹി IIT 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. സപ്ലൈകോ ഓണം മെഗാഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് എറണാകുളത്ത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഡൽഹി IIT 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ബിരുദധാരികളാകുന്നതോടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക മാത്രമല്ല, ജീവിതത്തിലെ പുതിയ ഒരു അധ്യായം തന്നെ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്യാമ്പസ് ജീവിതാനുഭവ നിമിഷങ്ങൾ ഒന്നുപോലും പാഴാക്കാതെ ആസ്വദിക്കണമെന്നും നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3,000-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. നോബൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 85th ചരമവാർഷിക വേളയിൽ രാജ്യം ടാഗോറിനെ അനുസ്മരിക്കുന്നു. ബംഗാളി കലണ്ടർ പ്രകാരം 22nd ശ്രാവണ ദിവസമായ 1941 August 7 ടാഗോർ അന്തരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും സംസ്ഥാന ഗവൺമെന്റ് 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ധനസഹായം ലഭിക്കുന്ന 5,208 എൻഡോസൾഫാൻ ഗുണഭോക്താക്കൾക്ക് 2026 ഏപ്രിൽ മുതൽ 2027 മാർച്ച് വരെ മാസാന്ത ആശ്വാസ ധനസഹായത്തിനായി 9,84,31,200 രൂപയും പുതുതായി ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന 1,000 ഗുണഭോക്താക്കൾക്ക് 2,64,00,000 രൂപയും മാറ്റിവച്ചിട്ടുണ്ട്. കൂടാതെ ദുരിതബാധിതരെ പരിചരിക്കുന്ന 771 കെയർ ഗീവേഴ്സിന് നൽകുന്ന മാസാന്ത ധനസഹായമായ ആശ്വാസ കിരണം പദ്ധതിക്കായി 64,76,400 രൂപയും വകയിരുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കുറ്റാന്വേഷണത്തിനും ക്രമസമാധാനത്തിലും രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മികവ് നിലനിർത്തുന്നതിനൊപ്പം ഓരോ പോലീസുകാരനും ഒരു റോൾ മോഡലായി മാറണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പാലക്കാട് മുട്ടിക്കുളങ്ങര KAP 2nd Battalion ക്യാമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരള ആംഡ് പോലീസ് 1st Battalion 2nd Battalion കോൺസ്റ്റബിൾമാരുടെയും ബറ്റാലിയനുകളിലെ ഡ്രൈവർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ 347 പേരാണ് പങ്കെടുത്തത്. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് എറണാകുളം കലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണമേള സംഘടിപ്പിക്കുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മറ്റന്നാൾ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഓണം ഖാദി വിപണനമേള സംഘടിപ്പിക്കുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും കേരളത്തിലെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതിയുമുണ്ട്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ്, ബാങ്ക് ജീവനക്കാർ എന്നിവർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യം ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റും ലഭ്യമാണ്. ബംഗളൂരു വിടുതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ്. 20 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ KSRTC ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. രാവിലെയായിരുന്നു അപകടം. കോഴിക്കോട് ഡിപ്പോയുടെ ETC 129 ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരത ക്യാമ്പയിൻ നടത്തും.

0: പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് വേണ്ട രീതിയിൽ മുൻകരുതൽ എടുത്തില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ടും മറ്റും കാണാതായവരെ കണ്ടെത്തുന്നതിന് നടപടി ഊർജിതമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകൾ വെള്ളത്തിലായി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ടിരുന്നു. പ്രദേശവാസികൾ ഉടൻ തന്നെ കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
0: സംസ്ഥാനത്തെ ചിലയിടത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. 441 ക്യാമ്പുകളിലായി 42,493 പേരാണ് കഴിയുന്നതെന്നും മഴ സാധ്യതാ ജില്ലകളിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആകെ 30 പേരാണ് മരിച്ചതെന്നും അനിൽകുമാർ വ്യക്തമാക്കി. കോട്ടയം ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം ഇറങ്ങിത്തുടങ്ങി. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലാ ഭാഗങ്ങളിൽ 6 അടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ തിരുവാർപ്പ്, ചെങ്ങളം, കുമരകം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയായ മലരിക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,620 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: സ്കൂൾ ക്വിസ് മത്സരം വിവാദമായ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി എൻ ഷംസുദ്ദീൻ റിപ്പോർട്ട് തേടി. കാസർകോട് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിലെ ക്വിസ് മത്സരങ്ങളാണ് വിവാദമായത്. പി എം ശ്രീ വിഷയത്തിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെയെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാകും റിപ്പോർട്ട് സമർപ്പിക്കുകയെന്നും മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ കോഴിക്കോട്ട് പറഞ്ഞു. റിപ്പോർട്ട് തയ്യാറാക്കാൻ സമയപരിധി നിശ്ചയിക്കേണ്ടതില്ലെന്നും കേരളത്തിന് കേരളത്തിന്റേതായ മാതൃകയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രധാനമായും സർവീസുകൾ. കിഴക്കൻ മേഖലകളിലേക്കും ഓണം പ്രത്യേക സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ കാലയളവിലാണ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ. ഇതിൽ 38 പ്രത്യേക സർവീസുകൾ സദൺ റെയിൽവേ പരിധിയിലാണ് നടത്തുന്നത്. മറ്റ് റെയിൽവേ സോണുകളിലേക്ക് 16 അധിക പ്രത്യേക സർവീസുകൾ കൂടി സദൺ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണിടിഞ്ഞ് യാത്ര നിരോധിച്ച മലപ്പുറം വേങ്ങര റൂട്ടിൽ ഏഴൈ പാലം വഴി നിയന്ത്രണങ്ങളോടെ യാത്ര തുടരുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ വിനയ് ഗോയൽ അനുമതി നൽകി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് തീരുമാനം. സ്ഥലത്ത് ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നതായി വിദഗ്ധ സംഘം കണ്ടെത്തി. കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. തുരുത്തിക്കാട്ടിൽ ശാന്തമ്മയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. പ്രമുഖ പണ്ഡിതനും കേരള ജംഇയ്യത്തുൽ ഉലമ ഉപദേശക സമിതി ചെയർമാനുമായ പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനി കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അമേരിക്കയിലെ യുജീനിൽ ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം ആശിഷ് യാദവ് വെള്ളിമെഡൽ നേടി. 3 ശ്രമത്തിൽ 74.09 മീറ്റർ ദൂരം എറിഞ്ഞതാണ് ആശിഷിന്റെ സ്ഥാനം. ഇടുക്കി മലങ്കര ജലാശയത്തിലേക്ക് രാസമാലിന്യം ഒഴുകി എത്തിയതിനെ തുടർന്ന് ഇളംദേശത്ത് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി അടച്ചുപൂട്ടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടു. കളക്ടറുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസിനും തദ്ദേശ ഭരണ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഐടി മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയൻസ് എഡ്യൂക്കേഷൻ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് ഐഡന്റിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ അടിസ്ഥാനമാക്കിയ പരിശോധന പോർട്ടൽ വഴി നടത്താൻ കഴിയും. ഇന്നലെ ന്യൂഡൽഹിയിൽ പോർട്ടൽ ഔദ്യോഗികമായി പുറത്തിറക്കി. അതിർത്തി കടന്ന് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പ്രതികളായ 2 പേർക്കെതിരെ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചു. ശുഭം കുമാർ, ഒളിവിൽ കഴിയുന്ന ജസ്വീർ ചൌധരി എന്നിവർക്കെതിരെയാണ് മൊഹാലി എൻഐഎ കോടതിയിൽ കുറ്റപത്രം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സപ്ലൈകോ ഓണം മെഗാഫെയർ

0: ബസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് എറണാകുളത്ത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്കെത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ്ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ആകാശവാണി വാർത്തകൾക്ക് മുന്നേ ഒരു പാട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നന്ദന റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ് വാനം ചായും എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ട്. ആ ഒരു പാട്ട് സമയക്കുറവ് കാരണം, ആകാശവാണി വാർത്തകൾ ഇങ്ങനെ തുടങ്ങാൻ സമയമായത് കാരണം അത് പ്ലേ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ വരുന്നുണ്ട്. നന്ദന റിക്വസ്റ്റ് ചെയ്ത മനോഹരമായ ഗാനം KS ഹരിശങ്കർ പാടിയ പാട്ടാണ്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കോളേജ് റോഡിൽ നിന്നും വസീമാണ്. വസീം പ്രഭാകരൻ ചേട്ടനായിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് ഒരു മഴപ്പാട്ടാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മഴപ്പാട്ട് കൂടെയാണ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ മഴപ്പാട്ടാണോ, റൊമാൻറ്റിക് ട്രാക്കാണോ, എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. MG ശ്രീകുമാർ പാടിയിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: യെസ്, ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും ഉണ്ട്. ഓണത്തെ വരവേൽക്കാനായിട്ട് ജയലക്ഷ്മി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് ഓൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് ചിങ്ങമാസത്തിൽ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ, ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ജയലക്ഷ്മി എറണാകുളം, കേട്ടോ. ഓക്കെ, സമയം 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ രണ്ട് ഹിന്ദി പാട്ടുകൾ കേൾക്കാം. അതിൽ ആദ്യത്തെ ഹിന്ദി പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. കുച്ച് തോ ലോ കഹേങ്കേ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ. അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. കിഷോർ കുമാറിന്റെ പാട്ടാണ്. ഓക്കെ, ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഹിന്ദി പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാജ്വൽ ആണ്. കഹിന്ദൂർ ജബ്ദിൻ ദൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. മുകേഷിന്റെ പാട്ടാണ്. ജാജ്വൽ മേൽപ്പറമ്പാണ് ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പഴയ ഹിന്ദി പാട്ടുകളൊക്കെയാണെങ്കിൽ എനിക്ക് വലിയ പിടുത്തുണ്ടാവില്ല. പക്ഷെ ഒരുപാട് ഹിന്ദി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, എവർഗ്രീൻ ഹിന്ദി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലിസ്ണേഴ്സ് നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടാറുണ്ട് പാട്ടുകൾ എടുക്കാനും അത് പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ ശ്രീധരൻ ചേട്ടനും അതുപോലെ തന്നെ ജാജ്വൽ മേൽപ്പറമ്പും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ രണ്ട് പാട്ടുകൾ, രണ്ട് ഹിന്ദി ട്രാക്കുകൾ നിങ്ങൾ എൻജോയ് ചെയ്യൂ. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെയുള്ളത്, ഞാൻ സുനൽ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് ഹിന്ദി ട്രാക്സ് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: എന്റെ പേര് രമ. നല്ല പിള്ളിന്നാ വിളിക്കുന്നത്.
1: രമ ചേച്ചി, സുഖായിട്ടിരിക്കുന്നോ?
2: സുഖായിരിക്കണോ.
1: അവിടെ ആരും വെള്ളം ഇല്ലാന്ന് പറഞ്ഞില്ലേ? വെള്ളം കിട്ടാനില്ലേ നല്ല പിള്ളിയില്?
2: വെള്ളത്തിനും ബുദ്ധിമുട്ടാണ് അവിടെ.
1: കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ മഴക്കാലത്തും ബുദ്ധിമുട്ടുണ്ടോ നല്ലപ്പിള്ളിയിലെ വെള്ളത്തിനൊക്കെ?
2: കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടാണ്,
1: കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം ഇല്ലാന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ പരാതികളൊക്കെ തീരട്ടെ വൈകാതെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചുതരാം. സന്തോഷം, പെട്ടെന്ന് വെള്ളം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. വിളിച്ചത് രമ ചേച്ചി ആയിരുന്നു. നല്ലപ്പിള്ളിയിൽ നിന്നും ചേച്ചി ആവശ്യപ്പെട്ട പൂങ്കുയിൽ പാട്ട് പാട്ട് പിടിച്ചിരിക്കുക എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജയകൃതനാണ്. എനിക്ക് പ്യാർ കി കഹാനി മൂവി ക്രിഷ് ഈ ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ്. ഇത് ഉല്ലാസ് ദർശന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടിലെ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ കരിപ്പോടാണ്, കോയമ്പത്തൂരിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും നേരമില്ല, വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല, പാട്ട് വെച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവരുടെ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മണികണ്ഠൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സമരൻ ബദൽഹേം എന്ന ചിത്രത്തിൽ ചൂളമടിച്ചു കറങ്ങി നടക്കുമെന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ബീന ചേച്ചിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണെന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം എന്റെ ഫ്രണ്ട് സെറീനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സെറീന ചേച്ചിക്കായിട്ട് ബീന ചേച്ചി റിക്വസ്റ്റ് ചെയ്ത ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ചിത്രചേച്ചിയുടെ ശബ്ദത്തിന്റെ രണ്ട് വേർഷൻസ് ആണ് നമ്മളിപ്പോ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് വന്നത്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഉണ്ട് ഞാൻ സുനൽ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പാറയിൽ നിന്നും ജ്യോതി ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം വെങ്കലം എന്ന ചിത്രത്തിലെ 10 വെളുപ്പിന് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഒരു പക്ക മലയാളിത്വം നിറഞ്ഞൊരു പാട്ടാണ് കേട്ടോ. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ ഒരു ഗാനം വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്കൊരു പാട്ട് വേണം. പ്രിയ എന്ന തമിഴ് മൂവിയിലെ ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സോങ് വെച്ച് തരണം. നന്ദകുമാറാണ് ചിറ്റൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നന്ദകുമാർ ആവശ്യപ്പെട്ട ആ ഒരു ഡാർലിംഗ് ഡാർലിംഗ് എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM-ൽ ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഡിൻസി ഉയരെ എന്ന ചിത്രത്തിലെ നെഞ്ചിനില്ലേ നെഞ്ചിനില്ലേ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാസിമാണ്. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മക്കാ മദീനത്തിൽ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ്, ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കാസിം ചേട്ടൻ. അപ്പോൾ കാസിം ചേട്ടനും ഒപ്പം തന്നെ ഡിൻസിയും റിക്വസ്റ്റ് ചെയ്ത ആ 2 പാട്ടുകൾ ഇതാ എത്തുന്നു നിങ്ങളുടെ കാതൂരം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ പാട്ട് ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ചിലരുടെ പാട്ടുകൾ വരുന്നുണ്ട്, ചിലരുടെ പാട്ടുകൾ വരുന്നില്ല. കാര്യം വേറൊന്നുമില്ല, ചില പാട്ടുകളും നമുക്ക് ചിലപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഒരുപാട് പഴയ തമിഴ് പാട്ടുകളിലൊക്കെ ആവുമ്പോൾ അവൈലബിൾ ആയിരിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പോലും ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ചില പാട്ടുകളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്, മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. ഒരുപാട് പഴയ പാട്ടുകൾ, അധികം പരിചയമില്ലാത്ത പാട്ടുകളൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോകാനുള്ള നേരമായിട്ടുണ്ട്. സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. അടുത്ത ആദ്യത്തെ പാട്ട് ജോസ് മാഷാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈക്കത്തഷ്ടമി നാളിൽ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ്, ഒരു പഴയ പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അശ്വനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുരുവിയിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഒരു പാട്ടിനുള്ള നേരേ ഉള്ളൂ, ആ പാട്ട് കൂടെ ഞാൻ പ്ലേ ചെയ്യുന്നു. ഒരു ഹിന്ദി ട്രാക്കാണ്. ആരാണ് റിക്വസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിത്യ രമേഷ് റെയിൽവേ കോളനിയിൽ നിന്നാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ചെഹറാ ക്യാ ദേഖ്തേ ഹോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ്. ആ ഒരു ഗാനം കൂടെ വരുന്നു. ആ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് മാത്രമേ അവസാനിക്കുന്നുള്ളൂ. ഹീറ ജോയിൻ ചെയ്യും കൃത്യം 2 മണിക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട്. അപ്പോൾ ഈ ആഴ്ചയിലെ ഇൻസ്റ്റന്റ് പാട്ട് ഇതായി ഇവിടെ തീരുന്നു. നാളെ ബ്രേക്കാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, മൺഡേ ട്യൂസ്ഡേ ഇൻസ്റ്റന്റ് പാട്ട് ഉണ്ടാവുന്നതായിരിക്കില്ല. ഇനി ബുധനാഴ്ചയായിരിക്കും നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കാതോരം എത്തുക. പ്രിയപ്പെട്ട ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും വിടവാകുന്നു ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലോ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
3: മലയാള ചലച്ചിത്ര സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ഭാഷ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. മൃദുലമായ മെലഡികളും ഹൃദയത്തെ സ്പർശിക്കുന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് നിരവധി സിനിമകളെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തലമുറകൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയാം. സംഗീതത്തിലൂടെ വികാരങ്ങളെ അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഈ പ്രതിഭയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാൻ. പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. രമേശ് നായർ വരികളെഴുതി, കെ എസ് ചിത്രപാടിയ അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അനിയത്തിപ്രാവിന് എന്ന പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സെമിനാരിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഒരു പ്രതിഭ. അങ്ങനെയും നമുക്ക് ഔസേപ്പ് അച്ഛൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കാം. സെമിനാരിയിൽ ചേരുന്നു, തനിക്ക് പാട്ടിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് തൃശ്ശൂരിലുള്ള ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായി മാറുകയും ചെയ്ത സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഈ സിനിമയിൽ എല്ലാ പാട്ടിനും ഒരേ രാഗം തന്നെ ഉപയോഗിക്കണം എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരേ കടൽ എന്ന സിനിമയിൽ ഒരേ രാഗത്തിൽ എല്ലാ പാട്ടുകളും ഉണ്ടാകുന്നു. ആ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഒരേ കടൽ സിനിമ, പാടിയിരിക്കുന്നത് ശ്വേത മോഹൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RJ ഹീര.

ഭരതൻ എന്ന സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാതോടു കാതോരം. ഈ സിനിമയിലെ കാതോടു കാതോരം എന്ന പാട്ട് മലയാളികൾക്ക് സമ്മാനിച്ചതിലും ഔസേപ്പച്ചൻ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഈ പാട്ടിന്റെ ത്രെഡ് ആദ്യം തരുന്നത് ഭരതൻ എന്ന സംവിധായകനാണെങ്കിലും ഈ പാട്ടിനെ ഒരു പാട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാതോടു കാതോരമാക്കി തന്നത് ഔസേപ്പച്ചൻ തന്നെയാണ്. സംഗീതത്തിൽ വളരെ ടേസ്റ്റ് ഉള്ള ഒരാളാണ് ഭരതൻ എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ത്രെഡിൽ നിന്ന് ആരംഭിച്ചതുകൊണ്ട് ക്രെഡിറ്റ് ഭരതേട്ടനും കൂടി ഉള്ളതാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മികച്ച ഒരു ഗാനം. യെസ്, കാതോടു കാതോരം സിനിമയിൽ നിന്ന് ലതിക പാടിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീറ ഓൺ അഹല്യ FM.

ഏത് രാഗമെടുത്താലും അതിലെ ഏത് നോട്ട് എടുത്താലും ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ സാധിക്കും എന്ന വലിയ വിശാലമായ ലോകം നമുക്ക് തുറന്നിട്ട് തന്നത് നമുക്ക് മുൻപുണ്ടായിരുന്ന സംഗീത സംവിധായകരാണ് എന്നാണ് ഔസേപ്പച്ചൻ പറയുന്നത്. എന്നും തനിക്ക് വഴികാട്ടി തന്നിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് കെ ജെ യേശുദാസിന്റെ ആലാപനം, വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഔസേപ്പച്ചൻ ഗാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ചില സമയത്ത് നമുക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ആ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമെന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പാട്ട്. അങ്ങനെ പറയാനാണ് ഈ പാട്ടിനെ പറ്റി എനിക്കിഷ്ടം. ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസും ചിത്രയും ചേർന്നുള്ള ആലാപനം പാതിരാമഴയതു. ഒരു രാത്രി ഒരു മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു സിനിമയിൽ ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതം എടുത്ത് പാട്ടുണ്ടാക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അങ്ങനെ ഒരു പേരുകൂടി ഉണ്ട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തല സംഗീതം പാട്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. പശ്ചാത്തല സംഗീതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. അത് കേട്ട് മതിയാവാത്തൊരു ട്യൂണല്ലേ, അതിനൊരു പാട്ടാവുമ്പോൾ ആൾക്കാർ അത് കേട്ട് ആസ്വദിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ രസകരമായ ഉത്തരം. എന്തായാലും ഉള്ളടക്കം എന്ന സിനിമ കണ്ട പലർക്കും അതിലെ ക്ലൈമാക്സ് സീൻ ഓർമ്മയുണ്ടോ? അതിൽ ഉപയോഗിച്ച അതേ ട്യൂണ് തന്നെയാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. രമേശൻ നായരുടെ വരികൾ, ചിത്രയും സന്തോഷ് കേശവും ചേർന്ന് പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഗായകരോട് ഒരൊറ്റ കാര്യം മാത്രമേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ ആവശ്യപ്പെടാറുള്ളൂ. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് മറക്കുക. നിങ്ങൾ ആ പാട്ടിന് വേണ്ടി, ആ നായകന് വേണ്ടി, അല്ലെങ്കിൽ ആ നായികയ്ക്ക് വേണ്ടി പാടുക. അത്രയേ ഉള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനായല്ല, ആ പാട്ട് ആവശ്യപ്പെടുന്ന നായകനോ നായികയോ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല നായകന്മാരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാനൊരു പാട്ടുപാടാം. ഒരു ഹിന്ദി പാട്ടിന്റെ ഛായയോടുകൂടിയുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മേഘം എന്ന സിനിമയിൽ നിന്ന് യേശുദാസ് പാടിയ പാട്ട്, ഓണോർമയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി.

ചെറിയ പ്രായത്തിൽ പാട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ചെറിയ വിഷമം ഇപ്പോഴും സംഗീത സംവിധായകനായ ഔസേപ്പച്ചനുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ പാട്ടുകളെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് അല്ലേ? എന്തായാലും ഇനിയും സംഗീതം കൂടുതൽ പഠിച്ച് കൂടുതൽ കൂടുതൽ നല്ല ഗാനങ്ങൾ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട്, അവസാനത്തെ പാട്ടുമാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കൈതപ്പുറത്തിന്റെ വരികൾ കെ എസ് ചിത്ര പാടിയ പാട്ട് ഏതോ വാർമുകിലിൻ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
6: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പ്രമേഹവും ഹൈപ്പർ ടെൻഷനുമുള്ളവർ കർക്കിടക ചികിത്സ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക കഞ്ഞി ആരോഗ്യകരമാണെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഉപകാരപ്പെടുന്നത്. പ്രമേഹ രോഗികൾ അരിയുടെ അളവും ചേരുവകളും വൈദ്യോപദേശ പ്രകാരം മാത്രം ക്രമീകരിച്ച് കഴിക്കുക. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഉപ്പിൻ്റെയും ഔഷധങ്ങളുടെയും അളവ് ശ്രദ്ധിക്കുക. വ്യക്തിഗത ചികിത്സയാണ് എന്നും ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ
7: ഉത്തരവാദിത്തം. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
8: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഗസ്റ്റ് റൂമിലേക്ക്. ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ ആയില്ല. എന്റെ കൂടെ ഇന്നത്തെ അതിഥിയായിരിക്കുന്നത് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് ഉള്ള ഏക വനിത, അത് മലയാളി, പാലക്കാട്ടുകാരി അതുല്യ. അതുല്യയുടെ വിശേഷങ്ങളാണ് തുടർന്ന് ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ കേൾക്കാൻ പോകുന്നത്.
9: ഇനി പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ഫീൽഡ് ഇപ്പൊ ഫെമിലിയർ ആയി വരാൻ തുടങ്ങുന്നു, എത്ര പേര് ഇതിലേക്ക് വരും എന്നുള്ളതല്ല, കുറച്ച് റിസ്കി ആയതുകൊണ്ട് മേ ബി അങ്ങനെയാവാം. പക്ഷെ ഇപ്പൊ ഇതിലൊരു സാധ്യതയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫിനാൻഷ്യലി ആണെങ്കിലും അതല്ലാതെ ആണെങ്കിലും ഒരു സാധ്യത ശരിക്കും ഉള്ള ഒരു ഫീൽഡ് ആണോ?
10: അതെ, തീർച്ചയായിട്ടും. അതായത് ഞാൻ ഈസി ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മള് ഒരുപാട് പേർക്ക് ഒരുപാട് അംബിഷൻസ് ഉണ്ടായിരിക്കും, ഇന്നതാവണം ഇന്നതാവണം എന്നുള്ളതൊക്കെ. ഇപ്പൊ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. അവർ ആ വഴിക്ക് തന്നെ പോകണം, ഡോക്ടർ എന്നുള്ളത് ആ വഴിക്ക് തന്നെ പോകണം. ചില ആളുകൾ ഉണ്ടായിരിക്കും കുറെ ഡിഗ്രി ചെയ്യും, PG ചെയ്യും, ഒരു ഒരു എന്നെ പോലൊക്കെ തന്നെ ഒരു അന്തല്ലാത്ത പോക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ ഒരു കരിയറിലേക്ക് വന്നപ്പോ എനിക്ക് ഇനി വരുന്ന ആളുകളും പറയണം, പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്ത് നിങ്ങൾ പഠിക്കുക. വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. MBBSന് പോകണമെങ്കിൽ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് പോകുക, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് പോകുക. അതല്ല ഒരു ലക്ഷ്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇവൻ വേണ്ട, ഞങ്ങളുടെ ഈ കോഴ്സിന് 10th പോലും പാസ്സാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 18 വയസ്സും പിന്നെ സ്വിമ്മിങ്ങും ഇച്ചിരി ഒരു മനക്കെട്ടി മാത്രം മതി. ഏത് ബാക്ക് ബെഞ്ചേഴ്സിനും കയറി വന്നിട്ട് നല്ല സാലറിയോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഒരു റിസ്കി ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ആളുകൾ മണിക്കൂർ വെച്ചിട്ട് പൈസ മേടിക്കും, ഡോളേഴ്സ് മേടിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട്. എനിക്കറിയുന്ന എത്രയോ സൂപ്പർവൈസേഴ്സ് ഒക്കെ അവർക്ക് സാലറി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും, അത്രയുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മളെല്ലാരും തുടങ്ങി തുടങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ നമ്മളെല്ലാരും ആ സ്റ്റേജിലേക്ക് എത്തും. നമ്മളും എന്താ പറയാ, അതുകൊണ്ടാണ് പറയുന്നത് ഒരു എപ്പോഴും വൈറ്റ് കോളർ ജോബ്സ് നോക്കി നടക്കുന്നതിനെക്കാട്ടും നല്ലത് എൻജോയ് ചെയ്തിട്ട്. അതാണ് ഞങ്ങളുടെ ഒരു ജോബിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങക്ക് മുടി ഇപ്പൊ എത്ര ഓഫീസിൽ എനിക്ക് ഇങ്ങനെ മുടി ആക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എത്ര പേർക്ക് താടി വളർത്തിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മുടി വളർത്തി ബോയ്സ് ആണെങ്കിലും പോലും മുടി വളർത്തണം, പല അവരുടെ ജോലിക്ക് വേണ്ടിട്ട് മുടി കട്ട് ഇത് കളയേണ്ട സിറ്റുവേഷൻസ് വരും. ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവർ അത്ര സ്നേഹിക്കുന്ന മുടി വെട്ടികള്. ഞങ്ങളുടെ ഡൈവിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഷോർട്സ് ഇടണ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഇട്ടോളൂ. എല്ലാ ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നീറ്റ് ആയിട്ട് മാത്രം മതി. അതായത് ഗസ്റ്റ് കാണുന്ന സമയത്ത് അയ്യേ എന്ന് പറയരുത്, ബാക്കി നിങ്ങൾക്ക് എന്ത്
9: വേണമെങ്കിലും
10: നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. അതെ, ഫ്രീഡം ജോബാണ് ഈ പറയുന്ന ഡൈവിംഗ് എന്ന് പറയുന്നത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിൽ വന്നവര് നമുക്ക് ഇഷ്യൂസ് നമുക്ക് എന്ന് വെച്ചാൽ ടാൻ അടിക്കും. ടാനിങ് ഞാനൊന്നും സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസ് ചെയ്തിട്ട് ഇത് പിന്നെയും വെള്ളത്തിലേക്ക് തന്നെയാ. പിന്നെ ഇത് ആ പൈസനെ നമുക്ക് എന്തോരം ഫുഡ് കഴിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാ. അത്രയും നമ്മൾ മേക്കപ്പിന് വേണ്ടിട്ട് കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ടാനിങ് ഉണ്ടായിരിക്കും, നമ്മുടെ ഹെയറൊക്കെ ഈ ഇപ്പൊ ബോയ്സിനൊക്കെ ഈ കളറായിരിക്കും അവരുടെ ഹെയറിന്റെ. അതായത് ഇവര് ലീവിന് പോയി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്ത് കോലത്തിനാടാ വന്നിക്കണത് എന്നുള്ള രീതിയിൽ ചോദിക്കും. പക്ഷെ ആ ഒരു വെള്ളത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അതും അവരെ ഒരു സ്റ്റൈലാക്കി മാറ്റി എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
9: നല്ല ഫുഡിയാണ്. ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. ആഫ്രിക്കയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആണ്
10: എനിക്ക് അവിടുത്തെ നമ്മുടെ എന്റെ പേര് ഞാൻ മറന്നു, റെഡ് മീറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ബീഫ് പച്ച, അതായത് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഉണക്കും, വേവിക്കൊന്നുമില്ല, കുക്കിംഗ് ഒന്നുമില്ല, അതിങ്ങനെ ഉണക്കും, ഉണക്കിയിട്ട് നമ്മള് അത് കഴിക്കും, പച്ചയ്ക്ക് കഴിക്കും. അതെന്റെ ഭയങ്കര, അയ്യോ എന്റെ പേര് ബൾട്ടൺ എന്തോ ആയിരുന്നു, ഞാൻ ഇപ്പൊ മറന്നുപോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെന്റെ ഫേവ്, ഞാൻ അതേ കഴിച്ചോണ്ടിരിക്കും. അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, അവിടെ ആകെ അവരുടെ ഒരു ഫോറിനർ ഞാനാണ്, അവിടെ ആകെ മലയാളി അല്ലെങ്കിൽ ആകെ ഇന്ത്യക്കാരി അവിടെ വർക്ക് ചെയ്യുന്നവരുടെ സ്ഥാപനത്തിൽ തന്നെ ആദ്യത്തെയാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇവരുടെ ഫുഡുകള് ഇവരുടെ കൾച്ചർ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചു തരും. എന്നിട്ട് അവര് പറയും ഇപ്പൊ ഞങ്ങളുടെ ഒരു മരുമകളാണ് ഇനി ഇവിടുത്തെ ഒരു ചെക്കനെയും കല്യാണം കഴിച്ചു ഇവിടെ കൂടി. അവർക്ക് ഇന്നുകൊണ്ട് വിടാനേ താല്പര്യമില്ലായിരുന്നു, ഇന്നും തിരിച്ചു വാ എന്ന് പറയും. ശരിയാണ്, ഞാനൊക്കെ ലൈഫിൽ സെറ്റിൽ ആവുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. എനിക്കിഷ്ടം ഡൈവിങ്ങും എനിക്ക് നടക്കും, എന്റെ അടുത്ത ഹോബി എന്ന് പറഞ്ഞാൽ ഹൈക്കിംഗ് ആണ്. സോ ഇത് രണ്ടും നടക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. പിന്നെ ഭയങ്കര ഞാൻ പറഞ്ഞു ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. സ്നേഹിച്ച നമ്മളെ ചങ്ക് കുറച്ച് തരും, വെറുപ്പിച്ചാലോ അയ്യോ പിന്നെ ലീഗലല്ലേ, ലീഗലല്ല അവിടെ എല്ലാവർക്കും ഗണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ പുറത്തിറങ്ങൊക്കെ ആണെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ എടുക്കുന്ന സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് ബോയ് ആണെന്ന്, എനിക്ക് ബോയ് കട്ട് ആക്ച്വലി. അപ്പോ ഞാൻ സ്കൂളിലേക്ക് വേണ്ടിട്ട് അവരെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരാൾ ഗണ്ണ് കൊണ്ടുവന്നു, ഗണ്ണ് കൊണ്ടുവന്നിട്ട് ഗണ്ണൊക്കെ എന്നോട് പൈസ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കൊറേ അങ്ങോട്ട് കയറി സംസാരിച്ചു, ഇത് ഈ തോക്ക് പൊട്ടും, ഇതിൽ എത്ര ഉണ്ടേണ്ട എന്നൊക്കെ നമുക്കറിയാലോ, എങ്ങനെ പിടിച്ചിരിക്കണോ മലയാളീസ് അല്ലേ. അപ്പൊ ആളിനോട് തന്നെ ചോദിച്ചിട്ട് വെച്ചു, ഗേൾ ആണോന്ന് ചോദിച്ചു. ആ അപ്പൊ ഞാൻ കുറച്ച് നല്ല തണുപ്പുള്ള കോട്ടൊക്കെ എപ്പോഴും യൂസ് ചെയ്യായിരുന്നു, ഗേൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇവിടുത്തെ കാര്യമല്ലേ, പറഞ്ഞു ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞു. ഇന്ത്യക്കാരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പൈസ ഒക്കെ എടുത്ത് ആകെന്നുള്ളിൽ പെറുക്കിയിട്ട് ബാഗിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എന്തൊക്കെ കൊടുത്ത് പിന്നെ ആള് പറഞ്ഞു അതൊന്നും വേണ്ട, നന്നായി ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ പറഞ്ഞു പേടിച്ചിട്ടാ,
9: ഉള്ളില് പേടി.
10: പക്ഷെ നമ്മള് സംസാരിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അവരെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും. അവരടുത്ത് ആരോടത്തും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇവരെന്നെ ഒരു വിചിത്ര ജീവികളായി കാണുമ്പോൾ അവർക്ക് പ്രശ്നം, നമ്മൾ അവരടുത്ത് അങ്ങ് കയറി സംസാരിക്കുക. ഇനിയിപ്പോ ഞാൻ പോണ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വഴിയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ മാസം കൂടുമ്പോഴും ഞാൻ ഹെയർ കട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ ഡൈവിങ് എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോ അവിടെ പോയിട്ട് എനിക്ക് അയ്യോ മുടി വെട്ടുകയെന്നെങ്ങാനും പറഞ്ഞ് എന്റെ കഴുത്തിന് പിടിക്കും അവര്. കാരണം അവർക്കൊന്നും മുടി വളരെയല്ല, നമ്മുടെ തല എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കും. ഇത്ര സിൽക്ക്, എന്റെ നാട്ടിലെ ഏറ്റവും ചകിരി പിടിച്ച തല ഇല്ല, എന്നിട്ട് അവര് പറയും എത്രയും സോഫ്റ്റ് ആണെന്ന് പറയും. സോ അങ്ങനെയുള്ള ഓരോ ഇഷ്ടങ്ങള്. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോഴാണ് അവർക്ക് പിന്നെ എനിക്ക് അത്ര വലിയ അറ്റാക്കുകളൊന്നും ഉണ്ടായില്ല. ആളുകൾ ഇങ്ങനെ പറയും അത് ആഫ്രിക്കൻ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ. നമുക്ക് കളറും, കാരണം ഒരുപാട് ഫെയറും അല്ലാത്ത കാരണം കൊണ്ട്
9: ഇന്ത്യൻ സ്കിൻ ടോൺ ആയിട്ട്
10: ഭയങ്കര മാച്ചിങ് ആണ്. അപ്പൊ ഈ മുടി ഇങ്ങനെ ആക്കിയതിനു ശേഷം പിന്നെ ഞാൻ അവിടെ സേഫ് ആയിരുന്നു, പിന്നെ ഞാൻ അവിടുത്തെ ആളെ, പിന്നെ കൊറേ കമ്പനിക്കാരൊക്കെ കിട്ടി സെറ്റിൽ ആയി.
11: ഗസ്റ്റ് റൂമിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ഇടവേളയിൽ മനോഹരമായ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്ത് വേഗം തന്നെ മടങ്ങി എത്താം ഗസ്റ്റ് റൂമിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ സണ്ടേ പോയിന്റ് ഫോർ. കേട്ട് കൊണ്ടുകൂടാ.
12: മോഹളുടെ കല്യാണത്തിന് സ്വർണ്ണ എടുത്തു വരണ വഴിയാ. കല്യാണത്തിന് തീർച്ചയായിട്ടും വരണം, പിന്നെ കല്യാണത്തിനും ഒരു കട്ടില് പണിതരണം.

0: ഗസ്റ്റ് റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. ഗസ്റ്റ് റൂം. വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ ആയില്യ. എന്നോടൊപ്പം പാലക്കാട്ടുകാരെ ഇന്ത്യാസ്വസ് ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ഏക വനിത അതുല്യ. അതുല്യയുടെ വിശേഷങ്ങൾ തുടരാം.
1: കേരളത്തിലാണ് ഇപ്പോ നിലവിൽ അല്ലെ? ട്രിവാൻഡ്രം. കോവളത്തല്ലോ സ്ഥിതി ചെയ്ത്?
2: പാലക്കാട് കൊടുത്തിട്ട്.
1: അതല്ല, അത് കറക്റ്റ്. എനിക്ക് പാലക്കാട്ടുകാരിയാണല്ലോ, അപ്പൊ അതിന്റെ സന്തോഷം എന്തായാലും ഉണ്ട്. പക്ഷെ കോവളത്തുനിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏറ്റവും ആദ്യം സ്കൂബ. അപ്പൊ കേരളത്തില് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡൈവിംഗ് പഠിക്കണം എന്ന് പറയുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രം തന്നെയാണോ?
2: ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, ഇപ്പൊ ആൻഡമാൻ പോയി പഠിക്കുന്നത് അവിടെയുണ്ട്, ലക്ഷദ്വീപിലുണ്ട്. എവിടൊക്കെയാണോ ഇതുപോലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നത് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കർണാടകയിലെ ഒരു സ്ഥലമുണ്ട്, അങ്ങനെ അവിടെ പോയി പഠിക്കണമെങ്കിൽ. ഇപ്പൊ കൊച്ചിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്തിപ്പോ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് വരണമെന്നില്ല. ഇപ്പൊ നിങ്ങളൊരു ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ മാത്രമേ ക്ലാസ് ഉള്ളു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടുത്തെ ഏതെങ്കിലും ഡൈ സെന്റേഴ്സ് ഉണ്ടായിരിക്കും, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ അതില് എവിടെ എല്ലാ ഡൈ സെന്റേഴ്സും സൂപ്പറാണ്. കേരളത്തിലുള്ള ഒരു വിധത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൈവിംഗ് എല്ലാത്തിനും. സോ എനിക്കങ്ങനെ ഒന്നിനെ എടുത്ത് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല.
1: പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ.
2: യെസ്, ഓപ്പർച്യൂണിറ്റി. അയ്യോ,
1: ഇഷ്ടംപോലെ അല്ലെ?
2: ഇഷ്ടംപോലെ ഒന്നല്ല, പുറത്താണ് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഈ ജോബിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഐഎൽടിഎസ് ഇല്ലാണ്ട് വേൾഡ് വൈഡ് പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി എല്ലാത്തിനും ജോലിക്ക് നമുക്ക് ഐഎൽടിഎസ് ചോദിക്കില്ലേ? ഇന്ന് ഐഎൽടിഎസിന്റെ ആവശ്യമില്ല. ഇത് അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അങ്ങനൊക്കെ ചോദിച്ച് ഐഎൽടിഎസ് ഒക്കെ ചോദിച്ച് നിൽക്കുമ്പോഴും ഇതിന് ആളുകളുടെ എണ്ണമേ കുറവ്. അതിൽ കുറച്ച് കണ്ടീഷൻസ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആളുകളുടെ എണ്ണം കുറവായിരിക്കും. സോ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ എനിക്ക് ഒരു സ്റ്റുഡന്റ് വന്ന കുട്ടി എന്ന് പറയുന്നത് എനിക്ക് കോൾ ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്ലസ് ടു തോറ്റു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വിഷയമൊക്കെ പോയിട്ടുണ്ടെന്നു. എത്ര വിഷയം പോയി ചോദിച്ചു, അഞ്ച് വിഷയം. എത്ര വിഷയം? ആറ് വിഷയം. ഏതാ കിട്ടിയത്? മലയാളം. അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഇന്നിപ്പോ അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. കമാന്നൊരു അക്ഷരം അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഗസ്റ്റ് ഒക്കെ ഫോറിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ്, ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ലാംഗ്വേജും പഠിക്കും. അപ്പൊ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു തോറ്റു പത്ത് തോറ്റു എന്ന് പറഞ്ഞിട്ട് ആരും ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിറയെ ഈ ജോബ് എന്ന് മാത്രമല്ല, ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് ജോബുകളുണ്ട്. സ്കൈ ഡൈവിംഗ് എന്താ സ്കോപ്പ് ഇല്ലാത്തതാണോ? നല്ല സ്കോപ്പുള്ള ഇതാണ്. അതിന്റെ ഇൻസ്ട്രക്ടർ ലെവലൊക്കെ എടുത്തിട്ട് നല്ല സാലറിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊന്നും കാണാണ്ട് കയറി ആത്മഹത്യ ചെയ്ത് ജീവിതം കളയുന്നു എന്നുള്ളതാണ് വേറൊരു സങ്കടമായിട്ട് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും കറക്റ്റ്. എല്ലാവർക്കും ഉണ്ട്, അറിയുന്നില്ല എന്നുള്ളത്.
2: അറിയുന്നില്ല
1: മേഖലകളുള്ളത്, അറിയുന്നില്ല എത്ര മാത്രം ഉണ്ട് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. എല്ലാവർക്കും കോമൺ കുറെ കാര്യങ്ങളുണ്ട്, അത് തന്നെയാണ് നമ്മളിപ്പോ ചൂസ് ചെയ്യാറ്. അതാണ് സേഫർ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്നതാണ് എപ്പോഴും. എങ്ങനെയാണ്
2: ജസ്റ്റ് ഒന്ന് തിരുത്തി ചിന്തിച്ചാ മതി. അതായത് ഈ സേഫ് ജോബ് എന്നുള്ളത് ഒന്ന് മാറ്റി ചിന്തിച്ചാ ലൈഫ് കളർഫുൾ ആണ്, അടിപൊളിയാണ്.
1: കളർഫുൾ ലൈഫാണ് ഇഷ്ടം.
2: നമ്മളീ ചട്ടക്കൂടുന്ന പുറത്ത് ചാടുക അത്ര ഇതല്ലേ. നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരുന്ന ചട്ടക്കൂട് ഉണ്ടല്ലോ, അതിൽ നിന്ന് ചാടിയ തന്നെ സൂപ്പറാണ്.
1: നാട്ടിലൊരു റിയാക്ഷൻ എങ്ങനെയുണ്ട്?
2: നാട്ടിലോ? എന്റെ നാട്ടുകാർ ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ഒരു ആളുകളാണ് ഏകദേശം പാലക്കാട് പട്ടാമ്പി അല്ലെങ്കിൽ പാലക്കാട് ഏരിയാസിലുള്ളവർ എന്ന് പറയുന്നത്. അറിയാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ. പക്ഷെ ഇന്നും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള, പക്ഷെ അത്ര പോലും എന്റെ നാട്ടിലുള്ള ആളുകളുടെ എന്നുള്ളൊരു റെസ്പോൺസ്, അതായത് എല്ലാ ആളുകളും അല്ല, ഈ പറയുന്ന ഇതിലിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ഇവര് എന്താ നമ്മുടെ ആളാണ് എന്താന്ന് കരുതിയിട്ടെന്നറിയില്ല. എനിക്ക് ആ ഒരു വേണ്ട ഒരു സപ്പോർട്ടൊന്നും എനിക്ക്
1: കിട്ടുന്നില്ല
2: എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു സത്യം തന്നെയാണത്. ഈവൻ ഇവന്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഈ സമയത്ത് ഇതുപോലെ തന്നെ ആ മുഖ്യാതിഥി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്, എന്നിട്ട് കൊണ്ടുപോയി ഇരുത്തിയത് പുറകിൽ. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന സാധാരണക്കാരനെ ഒരാൾ പോലും എന്റെ അടുത്ത് പറഞ്ഞു, മാം ഇവിടെ അല്ലല്ലോ ഇരിക്കേണ്ടത്, സ്റ്റേജിലല്ലേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് സീറ്റ് കിട്ടിയല്ലോ, ഇവിടെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്നാ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അങ്ങനെ കാണുന്ന ആളുകൾ ഇന്നും ഉണ്ടവിടെ നാട്ടില്. അറിവില്ലായ്മ ആയിരിക്കാം, അല്ലെങ്കിൽ പത്രം ചിലപ്പോ നമ്മളൊക്കെ പത്രത്തിലൂടെ അല്ലേ അറിയുന്നത്. സോ പത്രം വായിക്കാത്തന്റെ പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ അവരൊക്കെ അത്രയല്ലേ ഉള്ളൂ അത്ര മതി എന്ന് പറഞ്ഞിരിക്കണവരായിരിക്കാം. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഞാൻ അതില് ഹാപ്പിയാണ്.
1: ഇതൊക്കെ ഈ ഒരു ഡിഫറൻസ് എന്തായാലും നമ്മുടെ കടലിലേക്ക് എത്തുന്ന സമയത്ത് ഇല്ലല്ലോ ഒരിക്കലും. ജെൻഡർ വേരിയേഷൻ ഇല്ല.
2: അങ്ങനെ ഈവൻ സി എന്നൊന്ന് പീഡിപ്പിക്കാൻ പോലും വെള്ളത്തിനടിയിൽ ആരും റെഡി അല്ല എന്നുള്ളതാണ്. കാരണം എല്ലാരും ഒരു ബ്രീത്തിന്റെ മേലല്ലേ നിൽക്കുന്നത്. എന്നെ എന്തെങ്കിലും രീതിയിൽ ഇവിടെയാണ് ഒരു സർഫേസിലാകുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ. വെള്ളത്തിനടിയിൽ നിന്നൊന്നുമില്ല, അവൻ യൂസ് ചെയ്യുന്ന റെഗുലേറ്ററിന് തട്ടി മാറ്റിട്ട് അവനും തീരും ഞാനും തീരും. സോ അവൻ തീരാൻ വേണ്ടിട്ട് അവൻ എന്തായാലും വെള്ളത്തിനടിയിലൊന്നും ചെയ്യില്ലല്ലോ. സോ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് മതം സംസാരിക്കാനില്ല, നമ്മളതിനെ ആരും മാറ്റി നിർത്താനില്ല, ഒന്നുമില്ല. കാരണം എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിട്ട് വായ തുറന്ന ഉള്ളിലേക്ക് വെള്ളം പോവും. സോ ആരും അതിന് മുതിരത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മതമില്ല വെള്ളത്തിന്റെ അടിയിൽ. ആരും അങ്ങനെ ജഡ്ജ് ചെയ്യലോ ഒന്നുമില്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കാണുമ്പോൾ പരസ്പരം കരയെന്ന് കണ്ടിട്ടായിരിക്കും വരുമ്പോ, എന്നാലും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കാണുമ്പോ തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടാ പോവുക. സോ അത്രയേ ഉള്ളൂ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എല്ലാവരും. അത്രയും നമുക്ക് അതാ പറഞ്ഞ അത്രയും രസമാണ് ഞങ്ങളുടെ അണ്ടർ വാട്ടർ എന്ന് പറയുന്നത്. ഇതുവരെ അവിടെ അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കത്തും ഇല്ല. ഒറ്റത്തരയുള്ള കടൽ എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു അരമണിക്കൂറാണ് നമ്മൾ വെള്ളത്തിന്റെ അടിയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂർ നമ്മൾ ആ ലോകത്താ. അവിടെ ഈ പറയുന്ന മതവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് അതിനെ പറ്റി അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഈ റഷ്യായിട്ടുള്ള ലൈഫ് നിന്ന് ഒരു 15 മിനിറ്റ് ഈ ഫോണും അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ മാരേജ് ആ വാട്ട് എവർ കുട്ടികൾ ഇതിനൊന്നും പറ്റി ചിന്തിക്കാതെ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് സ്വസ്ഥായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ യോഗ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി യോഗയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോ ഡൈവും ഓരോ യോഗ കഴിഞ്ഞ ഫീലാണ്. സോ ഓരോ ഡൈവിന് ശേഷവും നമ്മൾ ഭയങ്കര എന്താ പറയാ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അത് തന്നെയാണ് ഡൈവിങ്ങിലുള്ള ഓരോ ഇത്ര അങ്ങനെ പോസിറ്റീവ് ആയിട്ടും ചാടി കളിച്ച് നിൽക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മള് ആക്റ്റീവാണ്
1: അടിപൊളിയാണ്. ഡൈവിങ് എന്ന് പറയുമ്പോ നമ്മൾക്ക് സ്കൂബ ചെയ്യാന്നുള്ളത് മാത്രമാണ് അറിയുന്ന ഒരു പരിപാടി. അതും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ട് സ്കൂബ ചെയ്യണം. അത് ഇപ്പോഴാണ് കുറച്ചും കൂടി, പക്ഷെ ഇപ്പോഴും വെള്ളത്തിന് പേടിയുള്ളവരുണ്ട്, ഞാൻ ഉൾപ്പെടെ. നല്ല പേടിയാണ് വെള്ളം, എനിക്ക് നല്ല പേടിയാണ്
2: വെള്ളം.
1: എന്റെ വിചാരം ശ്വാസം കിട്ടില്ല, ഞാൻ മുങ്ങിപ്പോ. ഈ രണ്ട് കാര്യം എനിക്ക് അറിയുള്ളൂ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ.
2: സംഭവം ശരിയാണ്, നമ്മുടെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോവാന്ന് മുമ്പ് നമ്മൾ എന്തായാലും ഈ പറയുന്ന ബ്രീത്ത് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സ്കൂബയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ബ്രീത്തും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. സോ പിന്നെ അവിടെ പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമുക്ക്. നമ്മള് കണ്ടിന്യൂ നമുക്ക് എല്ലാവർക്കും ബ്രീത്ത് ചെയ്യാൻ കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ബ്രീത്തിങ് അവിടെ ഓക്കെയാണ്. പിന്നെന്ന് പറയുന്നത് ഈ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കണം വെള്ളത്തിനെ. നമ്മള് അങ്ങനെയാകുമ്പോ നമ്മൾ എന്താ പറയാ, ജാവ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്നത് പോലെ തന്നെ പേടിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. കാരണം ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അപകടം വെള്ളത്തിന്റെ അടിയിലുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ വെള്ളം ഇങ്ങനെ സൈലന്റ് ആയി കിടക്കുമായിരിക്കും, അടിയൊഴുക്ക് ഉണ്ടായിരിക്കും. ഇത് അറിയാണ്ടായിരിക്കും നമ്മൾ ഈ പുഴയിലൊക്കെ പോയി ചാടുന്നത്. ആ അടിവലിവ് നമ്മളെന്നെ കൊണ്ടുപോകും. നമുക്ക് പിടിച്ച എത്ര സ്വിമ്മിംഗ് അറിയുന്ന ഒരാളാണ്. സോ നമ്മളെ പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെടുത്ത് ചോദിച്ചാൽ നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ആരും ഇറങ്ങത്തില്ല. നമ്മൾ ആ ഒരു പ്രദേശത്തെ പഠിച്ച് പുതിയൊരു സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ അവിടെ പോയിട്ട് പഠിച്ച് അവിടെ ഉള്ള ലോക്കൽസിനായിട്ട് സംസാരിച്ച് അവിടെ ഹൈടൈഡ് ലോ ടൈഡ് ഇവിടെ ഈ പറയുന്ന പോലുള്ള സ്രാവ് പോലുള്ള മീനുകൾ വരുന്ന ഒരു ഏരിയാസ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ ബാക്കിയുള്ള ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാണ്ടാണ് ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ പോയിട്ട് മരിപ്പടുത്ത് തന്നെ ഒരു കോറിയിൽ ഒരു ഷൂട്ടിന് എന്തോ വന്നിട്ടുള്ള ഒരു ഫിലിമിലായിട്ട് എത്ര സിമ്പിൾ ആയിട്ട് അവൻ പോയി എന്നുള്ളതാണ്. അവിടെ നമുക്ക് ആ വീഡിയോ കാണുമ്പോ തന്നെ അതിന്റെ ഒരു ഡെപ്തിന്റെ ഏരിയാസും പിന്നെ അങ്ങോട്ട് കരയുടെ അതായത് ഷാലോ ഡെപ്തും പിന്നീട് അങ്ങോട്ട് ഡെപ്തും പോകുന്ന ഏരിയാസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിനെ നമുക്ക് 3 മിനിറ്റിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് കയറ്റിക്കൊള്ളണം. മൂന്ന് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആള്
1: മുങ്ങിത്തുടങ്ങും
2: എന്നുള്ളതാണ്. സോ 3 മിനിറ്റൊക്കെ മാക്സിമം തോന്നുന്നു, അതിന്റെ ഉള്ളിൽ തന്നെ
1: രക്ഷിക്കണം.
2: മൂന്നാമത്തെ മുങ്ങലില് കിട്ടിയിട്ടില്ലെങ്കിൽ പൊന്തി വരും. നമ്മൾ 3 പ്രാവശ്യം നമ്മൾ പൊന്തി വരും. ആ 3-ാമത്തേല് പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല എന്നുള്ളതാണ്. സോ കൃത്യമായിട്ടുള്ള ഒരു അവയർ നമുക്ക് നമ്മുടെ ഈ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നില്ല. നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, ഇത് പഠിപ്പിക്കുന്നു. ഒരു പ്രളയം, ഇനി നമുക്ക് പ്രളയത്തൊന്നും പ്രെഡിക്റ്റ് ഒന്നും പറ്റില്ല, എന്താ സംഭവിക്കണമെന്നൊന്നും അറിയാൻ പറ്റാത്തത്. സോ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കുക, ചിലപ്പോൾ അത് സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആയിരിക്കാം. എന്താ നമുക്ക് പറയാലോ, എന്റെ മകൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുവന്റെ ആളെ രക്ഷിച്ചിട്ടെന്നെങ്കിലും പറയാൻ വേണ്ടി പറ്റും. സോ ചെറുപ്പത്തിൽ തന്നെ ഈ പറയുന്ന സ്വിമ്മിങ്, 18 വയസ്സാകുമ്പോൾ തന്നെ ഡ്രൈവിംഗ്, നമുക്കൊരു പേടി തട്ടനെക്കാട്ടി മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഡ്രൈവിംഗ് ഒക്കെ നമ്മള് കുറച്ചങ്ങോട് ബോധം, ഇന്നിപ്പൊക്കെ അറിയാം, അയ്യോ ആ പാണ്ടിലോറി എന്നെ ഇടിക്കും എന്നുള്ള ഒരു സാധനം കിട്ടിയാൽ പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ആ ഒരു 18 വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പൾസറി ആയിട്ടും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയാണ്, ഇറങ്ങാൻ തോന്നും നമുക്ക്. അതാണ് പ്രശ്നം. അത് പല ടൂറിസ്റ്റ് ഏരിയാസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ തോന്നും, പക്ഷെ അപകടമുണ്ട്.
0: ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ബ്രേക്കിന് ശേഷം വേഗം തന്നെ മടങ്ങി എത്താം ഗസ്റ്റ് റൂമുമായി. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹ്ലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സ്ട്രോ വിത്തോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു. Once again, welcome back to Guest Room. ഗസ്റ്റ് റൂമുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കടലിന്റെ വിശേഷങ്ങളാണ്. ആ ഒരു ആഴക്കടലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മോടൊപ്പം കൂടെയുണ്ട് ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവർ അതുല്യ.
1: അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഡൈവ് ചെയ്യാൻ പോകുന്നു, അതേ സമയത്ത് അവിടെ ബോട്ടിംഗ് ഉണ്ടാവും. ഇപ്പോ നമ്മൾ കോവളം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അവിടെ ഒരു ബോട്ടിംഗ് കൂടി വരുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പോ അതൊരു നമ്മളൊന്ന് ഇടിക്കുക, അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡൈവ് ചെയ്യുന്നവർക്ക് വരാനുള്ള ഒരു ചാൻസസ് ഒക്കെ ഉണ്ടാവില്ലേ?
2: സി, നമുക്ക് ഈ ബോട്ടിന്റെ ലൈസൻസ് കിട്ടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഡൈവിങ് ഈ രണ്ട് വ്യക്തികളാണോ ഈ വെള്ളത്തിലുള്ളത് എന്ന് പറയുന്നത്, ഇവർക്ക് രണ്ടു പേർക്കും ക്ലാസ്സിൽ, അതായത് ഈ ബോട്ടിന്റെ ലൈസൻസ് എടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഫ്ലാഗുകൾ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ സിമ്പിൾസ്. ഇപ്പൊ അവിടെ ഒരു ഫ്ലാഗ്, ഒരു ഡൈവിന്റെ ഫ്ലാഗ് കാണുവാണെങ്കിൽ ആ ബോട്ട് ഓടിക്കുന്ന അല്ലെങ്കിൽ ജെറ്റ്സി ഓടിക്കുന്ന ആൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്ത് ഡൈവേഴ്സ് അണ്ടർ വാട്ടറിൽ ഉണ്ട് എന്നുള്ളത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫ്ലാഗ് വെച്ചിറങ്ങുന്നത്. ഇനി ഡൈവർമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോ വെള്ളത്തിനടിയിൽ പോകുമ്പോഴും ഈ ഒരു ഫ്ലാഗ് നമ്മൾ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ല നമ്മൾ അണ്ടർ വാട്ടറിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോ ഇതിന്റെ പ്രൊപ്പല്ലറൊക്കെ അടിച്ച്, അതായത് ഇത് വെച്ചിട്ടില്ലെങ്കിൽ ബോട്ടിന്റെ പ്രൊപ്പല്ലർ വന്ന് അടിച്ച് നമുക്ക് അപകടം വരെ ചത്തുപോകും, പ്രശ്നം ഉണ്ടായിരിക്കും. സോ രണ്ടുപേരും ശ്രദ്ധിക്കുക എന്നുള്ളത്, ഇറങ്ങണക്കാട്ടി മുമ്പ് നമ്മൾ ഫ്ലാഗ് വെക്കുക, അല്ലെങ്കിൽ ബോ ഉണ്ടായിരിക്കും, ഈ ബോ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഈ പറയുന്ന ബോട്ടുകാർക്ക് അറിയാം ഇവിടെ ഡൈവേഴ്സ് ഉണ്ടെന്ന്. സോ അവർ കറക്കി അപ്പുറത്ത് കൂടെ എടുത്തോളൂ ആ ഒരു ഏരിയാസിന്റെ, അതായത് നമ്മൾ ആ ഫ്ലാഗ് വെച്ചിട്ട് ഇത്ര റൗണ്ടിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ട്. എല്ലാം നമ്മൾ മാപ്പിംഗ് ആയിക്കോട്ടെ, നാവിഗേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടാണ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം പഠിച്ചിട്ടാണ്
1: ഇറങ്ങുന്നത്.
2: അത്യാവശ്യം പക്ഷെ ഭയങ്കര സിമ്പിളാണ്, സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഒരു റോക്കറ്റ് സയൻസും അല്ല ഡൈവിംഗ് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഉള്ളത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല.

0: അതെ.
1: ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോ ഉറപ്പായിട്ടും എന്താ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു നെഗറ്റീവ് അടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണ്ട മതി പോവാം അങ്ങനെ തോന്നാം അല്ലേ. മനുഷ്യ സഹജമാണ്, നമുക്ക് എല്ലാ എക്സ്പീരിയൻസ് ഉണ്ടാവും. 24/7 ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ
0: ഇല്ല, അങ്ങനെ നിർത്തിപ്പോണ്ട സിറ്റുവേഷൻസ് ഇല്ല. ചില സമയത്ത് വിശപ്പ് ഭയങ്കരമായിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് വർക്കിന്റെ സമയത്താണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കയറി വന്ന് ഇതൊക്കെ. അപ്പൊ നമ്മുടെ ടൈമിങ് ലഞ്ച് ടൈം ഒക്കെ നീങ്ങി നീങ്ങി നീങ്ങിപ്പോവും. അപ്പൊ ആ സമയത്ത് ഫുഡൊക്കെ, ചില സമയത്ത് ഫുഡ് അവിടെ എത്തിന് മേടിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. നമ്മളാണെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ, അങ്ങനെ ഒരുപാട് ഇതിന്. അപ്പൊ ആ ഫുഡ് കിട്ടാണ്ടാവുമ്പോള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഞാൻ നല്ലൊരു ഫുഡ് ആയത് കൊണ്ടായിരിക്കാം അത്രത്തില്ല. അല്ലാണ്ട് ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ നിർത്തി പോണം എന്നുള്ളതൊന്നും എനിക്ക്
1: തോന്നിയിട്ടില്ല.
0: ഈവൻ സി ഞാൻ പബ്ലിക്കായി നിന്നിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഇതിലങ്ങനെ ലേഡീസ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ബാത്റൂം ഒന്നും ഉണ്ടാവില്ല. ഒരു കോമൺ ആയിട്ടുള്ള ഇതായിരിക്കും. ഇപ്പൊ ഒരു ഡൈസൈറ്റിൽ പോണ സമയം, ഇപ്പൊ ഞാൻ സൗത്ത് ആഫ്രിക്കയിലുള്ള ഡൈസൈറ്റിൽ എന്ന് പറയുമ്പോ അവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഡ്രസ്സ് മാറുക. ബോയ്സ് ആയിക്കോട്ടെ, ഉള്ളൊരു ഗേള് ഞാനാണ്. എനിക്ക് വേണ്ടി ഇപ്പൊ അവിടെ ഒരു ബാത്റൂം പണിയാനോ അല്ലെങ്കിൽ ഈ ബാത്റൂം കൊറേ അപ്പുറത്തേക്കാ, ഞാൻ അവിടെ പോയി വരുമ്പോഴേക്കും ഇവിടെ ഡൈവിങ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് അങ്ങനെ ഒരു മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇത് അവരുടെ ഇൻഡസ്ട്രിയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ പിന്നെയും സ്ത്രീകളുടെ വാദിച്ചിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു ഒരു കാര്യമില്ല. അവരെന്താണോ ചെയ്യണത് കൂടെ ഒന്ന് ചെയ്യുക. അപ്പൊ അവര് നമുക്ക് ഇതിനൊരു സപ്പോർട്ട് ഉണ്ട്. ഒരു കുഴപ്പമില്ല, ധൈര്യമായി ഡ്രസ്സ് മാറണമെങ്കിൽ നീ ധൈര്യമായി ഡ്രസ്സ് മാറുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് മതി. അത് എനിക്ക് നന്നായി കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഒരു മടിയോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നാറില്ല. ഇത്ര ഉള്ള സിമ്പിൾ, അതാ ഞാൻ പറഞ്ഞത് ഇത് ഇത്ര സിമ്പിൾ ആണെന്നുള്ളത് റിയലൈസ് ചെയ്തത് ഞാൻ ഡൈവിങ്ങിലേക്കാണ്. ഒരുപാട് എന്റെ ലൈഫിൽ ചേഞ്ചസ് വന്നത്
1: ഇനി ഇപ്പോ ഞാൻ ഇതിൽ നിന്ന് മാറിയിട്ടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യം, ഇന്ത്യസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ്
0: ഫീമെയിൽ,
1: യെസ് അങ്ങനെയാണല്ലോ. പക്ഷേ നമ്മുടെ ഇപ്പൊ കേരളത്തിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഫീമെയിൽസിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു ഒരു കൂട്ടരാണ്. എല്ലാത്തിനും കൺസിഡറേഷൻ ഉണ്ട്. ഒന്നും വേണ്ട, ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സ്പെഷ്യൽ
0: ട്രാവലിംഗ്,
1: യെസ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യൽ ചെയ്യുന്നുണ്ട്. ശരിക്കും സ്ത്രീകൾക്കെല്ലാം സ്പെഷ്യൽ വേണം.
0: എന്തിന്റെ ആവശ്യം? പിന്നെ എന്തിനാ നമ്മൾ ഇക്വാലിറ്റിനെ പറ്റി സംസാരിക്കുന്നത്? എന്തിനാണ് അതിനെ പറ്റി വാദിക്കുന്നത്? എന്തിനാ അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യമേ വരുന്നില്ല. ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? പുരുഷനും സ്ത്രീക്കും ഈക്വൽ ആയിട്ട് എന്നുള്ളൊരു കാര്യല്ലേ. സി ഇപ്പൊ എന്നെക്കാട്ടി വലിയൊരാള്, നല്ല നല്ല നല്ല ബോഡിയൊക്കെ ആയിട്ടുള്ള, ഫിസിക്കൊക്കെ ആയിട്ടുള്ള ഒരാള് അയാളടുത്ത് പോയിട്ട് ഞാൻ മത്സരിക്കുകയാണ്, ഒരു കാര്യമില്ല. എന്റെ കാറ്റഗറി, ഇപ്പൊ ഞാൻ എന്റെ കാറ്റഗറി, ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 52 ആണെങ്കിൽ ആ 52 ആളായിട്ട് ഞാൻ നിന്നിട്ട് കോമ്പറ്റീറ്റ് ചെയ്തിട്ട് എന്നിട്ട് രണ്ടുപേരും ജയിച്ചു അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഈക്വലാണ് എന്നിട്ടും ആ പുരുഷന് കൊടുക്കുമ്പോഴാണ് എന്റെ ഉള്ളിലുള്ള സംഭവം. ഇതെന്നെക്കാട്ടും വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിനടുത്ത് ജയിക്കാൻ പറഞ്ഞ
1: പറ്റും?
0: ചോറിലേ നമ്മളെല്ലാരും കഴിക്കുന്നത്. സോ അത് നടക്കത്തില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇക്വാലിറ്റിയെ പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഈ ബസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റൊന്നും ആവശ്യമില്ല നീ. അപ്പൊക്കെ എന്താണ്, നമ്മളെ മടിയന്മാരാക്കാണ് സ്ത്രീകൾ. നമുക്ക് ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് പറഞ്ഞ ഒരുപാട് കഴിവുണ്ട്. നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇങ്ങനെ തന്ന് തന്ന് തന്ന് തന്ന് നമ്മൾ എന്ത് ചെയ്യ, ഒരുമാതിരി ഈ നോർത്തിലൊക്കെ ഉള്ള പോലെ ഒരു മടിയന്മാരാക്കി മാറ്റാം. നമുക്ക് അധ്വാനിക്കാനുള്ള നമ്മുടെ ഹെൽത്തിന്, നമ്മളെന്താ ജിമ്മിൽ പോകുന്നു അത് പോകുന്നു അത് പോകുന്നു, നമ്മൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോബ് അങ്ങോട്ട് ചെയ്താൽ തീരാവുന്ന കാര്യമാണ് നമുക്കുള്ളൂ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെ ഒക്കെ കൊടുത്ത് സ്ത്രീകളെനൊക്കെ വെറും മടിയരാക്കരുത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഇപ്പോ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ അവരോട് വെച്ചാൽ അവര് പറയും എന്തിന്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ അടിപൊളിയായിട്ടാണ്. അവരടക്കം എന്ത് തുടങ്ങി അതിൽനിന്നൊക്കെ, ഞങ്ങൾ അങ്ങനെ വയസ്സിലൊന്നും അല്ല, ഞങ്ങൾ ഇന്ന് സ്ട്രോങ് ആണ്, അതെ ഞങ്ങൾ ഇന്ന് സ്ട്രോങ് ആണ് പറഞ്ഞിട്ട് അവര് കയറി വരുമ്പോ പിന്നെയും ഈ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു പുതിയ ചേഞ്ച് വന്ന എന്താ എന്താണ് സ്ത്രീയുടെ ഒരു പേരെന്തോ കൊടുത്തിട്ടാണല്ലോ ബസിന്റെ കാര്യം പറയുന്നത്.
1: ഒരു KSRTC പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. അത് പക്ഷെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഒന്നുമില്ല, സ്ത്രീ വുമൻ ആ ഒരു മെൻഷനിങ് ആണ്.
0: അതെ,
1: ശരിക്കും അത് നമ്മൾ നീഡ് ചെയ്യുന്നില്ല.
0: അതാ ഞാൻ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്ന ആളുകളാണ് അല്ലെ. ഫിനാൻഷ്യലി ആയിക്കോട്ടെ എങ്ങനെയായാലും, അപ്പൊ എന്തിനാണ് നമ്മളായിട്ട് നഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പഴും ഞാൻ അതാ ചോദിക്കുന്നത്, എവിടെയാണ്

0: പിന്നെ ഇക്വാലിറ്റി എന്നുള്ള ഒരു കാര്യം, ഇക്വാലിറ്റിയെ പറ്റി പിന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു ഒരു അവകാശം നമുക്കില്ല എന്നുള്ളതാണ് അതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇവൺ ഞാൻ ട്രാവൽ ചെയ്യുന്നു, ഞാൻ ട്രെയിനിലായിക്കോട്ടെ, ഞാൻ KSRTC ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ സൗജന്യം വന്നാലും ഞാൻ പൈസ കൊടുത്തതന്നെ, ഞാൻ ദൈവം സഹായിച്ചിട്ട്, അതെ ദൈവം സഹായിച്ച് നമുക്ക് കിട്ടുന്നതിന് ഒരു പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മള്. കാരണം അതിന്റെ പുറകിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ അവരെ എഫക്ട് ചെയ്യുമെന്ന് കൂടി നമുക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബസ്സുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ സ്വയം വീക്കാണ് എന്ന് കരുതുന്ന ലേഡീസ് കയറട്ടെ അതില്, നോ ഇഷ്യൂസ്. അപ്പൊ നമുക്കറിയാലോ ആരൊക്കെയാണ് വീക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാ ഇതിനൊന്നും ആവശ്യമില്ല, വെറുതെ ജയിക്കാനൊക്കെ ഓരോ വാഗ്ദാനങ്ങള് അവര് പറയില് പറയും ചെയ്ത് ഇവരാണെങ്കിൽ ഇത് ചോദിച്ചു മേടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അവരവരെ വാക്ക് പാലിക്കുന്ന പോലെ അവര് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ബസ് കൊടുക്കുന്നു. ഇതിൽ കയറണോ കയറണ്ടോ എന്നുള്ളത് എല്ലാ സ്ത്രീകളൊന്നും അതിന് സപ്പോർട്ട് ഒന്നുമില്ല, അല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ അതിൽ നിന്ന് മാറിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ അതാ ഞാൻ പറഞ്ഞ വീക്ക് ആയിട്ടുള്ള ഒരു കയറട്ടെ എന്നിട്ട്
1: ചോയ്സസ്
0: ആണ് എന്നുള്ളത്.
1: കൊറേ നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു യങ് ജനറേഷൻ ചെയ്യാനുള്ള ഒരു കാര്യം, അപ്പൊ അതില്യ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. സീരിയസ്ലി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, വിൽ പവർ ആണ് എല്ലാം ഇന്ന് തെളിയിച്ചിട്ടാണ്. അതും പാലക്കാട് ജില്ലയിൽ നിന്ന്, കടൽ പോലും ഇല്ലാത്ത ആ ജില്ലയിൽ നിന്ന് ആ ഒരു പ്രൊഫഷനിൽ എത്തി ഇന്ത്യയിൽ തന്നെ ആകെ ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ഫീമെയിൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി വരുന്ന ജനറേഷനോട് എന്താ ശരിക്കും പറയാനായിട്ടുള്ളത്?
0: ഇപ്പൊ ഞാനൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ റോൾ മോഡൽ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സോ എന്നത് പറഞ്ഞ പോലെ തന്നെ മടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോ ഒരു മൈക്ക് കൊടുത്തിട്ടൊരു പെൺകുട്ടികളോടായിട്ട് ആൺകുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ പോലും ഇവര് മാറി നിൽക്കുന്നു. അങ്ങ് അതേ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് കയറി വരിക, ഈ ലോകം നിങ്ങൾക്കുള്ളതാണ്. ഈ മടിച്ചു നിൽക്കുന്നവർക്ക് അവരെന്നും അവിടെ അങ്ങനെ തന്നെ നിൽക്കും. കയറി വരിക, എന്തായിക്കോട്ടെ, എന്ത് സാഹസിക പ്രവർത്തനം ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ അതിൽ ഇറങ്ങി പ്രവർത്തിക്കുക, യുണീക്കായി നിൽക്കാൻ വേണ്ടിട്ട് എപ്പോഴും ശ്രമിക്കുക. എപ്പോഴും ഈ പറയാ പൊട്ടക്കിണറ്റിൽ കിടന്ന തവളയാവരുത് നമ്മൾ ആരും. മാറി ചിന്തിക്കുക. യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ യങ്സ്റ്റേഴ്സ് എന്നൊന്നും പറയുന്നില്ല, ഞാൻ എല്ലാ കാറ്റഗറിയിലും അവരെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. സി ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട ഒരു ലേഡിയുടെ ഡൈവിംഗ് പഠിപ്പിച്ചു വിട്ട ഒരു ലേഡിയുടെ ഏജ് 73 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ലേഡി നമ്മൾ അങ്ങനെ യങ് ആയിട്ട് നമ്മൾ ഇതാക്കുന്നില്ലല്ലോ. ആള് ആളുടെ ഏജിൽ ആ ഡൈവിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആള് പോണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ എല്ലാ കാറ്റഗറിയുള്ള ആളുകളെയും ഞാൻ ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ വെൽക്കം ചെയ്യുന്നു. എല്ലാവരും കടന്നു വരിക, ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ യങ് ആയിട്ട് നിൽക്കും എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഒരു ആവശ്യമില്ല, ഒരു മേക്കപ്പിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല, ചില്ലായിട്ട് നിൽക്കുക,
1: അവസാനിപ്പിക്കാം. ഭയങ്കര പോസിറ്റീവ് ആണ് അതില്ല, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ഈ ചിരിയുണ്ട്, എല്ലാ കാര്യത്തെയും ഭയങ്കര ഈസി ആയിട്ട് കാണുന്ന ആളാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല
0: കടലിങ്ങനെ, നമ്മളാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്നുള്ളത്. അതിനൊന്നും ആവശ്യമില്ല, വെരി സിമ്പിൾ. ഇത് കഴിഞ്ഞ റൗത്തർ ബിരിയാണി കഴിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ, അത്രേ ഉള്ളൂ ലൈഫ് എന്നൊക്കെ പറയുന്നത്.
1: എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയി. ഞാനൊന്ന് കടലിൽ ഇറങ്ങി നോക്കട്ടെ,
0: ഇറങ്ങി ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ നമ്മള് അത്രയും അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യുക. എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കരയിലുള്ള കാഴ്ചതുപോലെ അതിലും മനോഹരമാണ് അണ്ടർവാട്ടറുള്ള കാഴ്ച തന്നെ. സോ എല്ലാവരും മസ്റ്റ് ട്രൈ തന്നെ എനിക്ക് പറയണം. ലൈഫിൽ എല്ലാവരും ചെയ്തിരിക്കണം,
1: കാണണം
0: കാണണം. കണ്ടിട്ട് മരിച്ചു പോയാലും കുഴപ്പമില്ല, നീ അതല്ല ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നത്.
1: കാണണം,
0: കണ്ടേ പറ്റൂ, കാണണ്ടേ പറ്റൂ, ഒരു കോംപ്രമൈസ് ഇല്ല അതിന്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ ഞാൻ കോവള, ഇനിയിപ്പൊ അധികം ദൂരം പോകാൻ പറ്റാത്തൊരു കോവളൊക്കെ പോയിക്കോളൂ, അതല്ലെങ്കിൽ നിങ്ങൾ ലക്ഷദ്വീപോ ആൻഡമാനൊക്കെ. അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, കോറൽസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ കണ്ടിരിക്കണം, ലൈഫിൽ കണ്ടിരിക്കണം,
1: കണ്ടിരിക്കണം. ഓക്കെ, കാണാൻ നമ്മൾ നോക്കും.
0: അതെ,
1: പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കാണാൻ നോക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഗസ്റ്റ് റൂമിൽ ഇത്രയും സമയം എന്നോട് സംസാരിച്ചിരുന്നു. നമുക്ക് വളരെ രസമാണ്, കാരണം അറിയാത്തൊരു മേഖലയാണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്താണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു പരിപാടിയൊന്നും നമുക്ക് ഫാമിലിയർ അല്ലായിരുന്നു. നിങ്ങൾ താഴെ പോകുന്നു, അതുപോലെ ഹൈ റിസ്ക് ആയിട്ട് ഇപ്പൊ വെൽഡിംഗ് അത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ആ കാര്യമൊക്കെ ചെയ്ത് സെക്യൂർ ആക്കി ഞങ്ങൾക്ക് വളരെ നമുക്കൊരു എത്ര 5 മിനിറ്റ് സ്ലോ ആയി കഴിഞ്ഞ
0: പ്രശ്നമാണ്
1: വിഷയമാണ്. പക്ഷെ അതിനും ബാക്കിൽ ഇത്രയും എഫേർട്ട്
0: ഒരുപാട് ആളുകളുടെ ഒരുപാട് ഡൈവിങ്ങിലുള്ള ആളുകളുടെ എഫേർട്ടുകൾ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മളൊന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ശരിയാണ്,
1: അത് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്, ഇങ്ങനെ അറിഞ്ഞു വരാണ്. അപ്പൊ എന്തായാലും ഇത്രയും പുതിയ പുതിയ മേഖലകൾ ഇനി നമുക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ആയി വരുന്നുണ്ട്. ഇനി വരട്ടെ എന്നാണ്,
0: തീർച്ചയായിട്ടും
1: ഇനിയും അഗൈൻ ഒരുപാട് പേര് വരട്ടെ, സ്ത്രീകൾ വരട്ടെ, എല്ലാവരും എല്ലാ ഫീൽഡും വേണം എന്നുള്ളതുണ്ടല്ലോ.
0: അപ്പൊ
1: എന്തായാലും ഇത്രയും സമയം ദേ സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. ഇന്ത്യ ആ ഒരു ടാഗിൽ നിന്നും മാറി ആ വേൾഡ് വൈഡ് ആ ലെവലിലേക്കൊക്കെ അതിലേക്ക് തീർച്ചയായിട്ടും എത്താനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിഷയമാണ് കേട്ടോ. അമ്മോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും സമയം ഗസ്റ്റ് റൂമുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയിലയാണ്, എന്റെ ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ ഡ്രൈവർ ആയിട്ടുള്ള അതിലെ ആയിരുന്നു. അതിലെ താങ്ക് യു സോ മച്ച്.

0: ശക്തി. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
5: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് ഐഐടി ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. ഐ എൻ എസ് ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐഐടി ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര കെ എ പി 2nd ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധന അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10 മുതൽ 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ

0: യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുമ്പായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: Listen without break with Ahalya FM 90.4. Kate to Kate.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: അഖിലേ FM 90.4.

0: എടാ പണിയിട്ട് ഞാൻ ഫോൺ എടുക്കാൻ വിട്ടേ, ഒന്നിട്ടേ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മനോഹരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: go, oh baby go.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ
1: ഫ്ലേവർസ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: സാംസ്കാരിക മേഖലയിലധികം ഓർമ്മ വലിയ ലിറ്ററേച്ചർ അലിഫ് ഓഗസ്റ്റ് 10 അഹല്യ ശക്കുന്ന ഈ സാഹിത്യ സെമിനാറുകൾക്കും തോൽപാവക്കും പരിപാടികളും. കോൺടാക്ട് 8546. ഞങ്ങളുടെ ദന്ത വിഭാഗം ദന്ത ചികിത്സ, ശ്രമ പല്ലുകളുടെ ചികിത്സ, ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909074.
0: സാധിക്കുന്നു. ഇത് വെറുമൊരു ഇത്തരമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain, and
0: illade parikarika Ahalya Ayurveda Medical College.

0: പുതൂർ. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ
2: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസ് ഹെൽപ്പ് ലൈൻ നമ്പർ വിളിക്കുക.
3: ഒരു പിടിവാശിക്കായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാ പാനലുകൾ സ്ഥാപിച്ചേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, മുഫ്ത് ബിജ്ലി യോജന രജിസ്റ്റർ ചെയ്യൂ.
4: ജീവിതത്തിന്റെ ഓരോ 62
5: ലാൻഡ്മാർക്ക് BNI മഹോത്സവം പാലക്കാട് സ്റ്റിൽ 31 വരെ വരൂ, സന്ദർശിക്കൂ, ആനന്ദമാദായം നേടൂ.
6: പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടു.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112.
1: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ ചുരിതാളം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684.

ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക, ഇരുളിൽ കഴിയുന്നവരെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. ഇതിനായി ബന്ധപ്പെടുക ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലം 9154-04

നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് 9188954112 04923225000.

0: എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: ആഘോഷങ്ങൾ പാലാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് നിങ്ങളുമായി പെരുമാറ്റി നിശ്ചയം
3: ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446 Alif 26 3rd edition. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു
4: മലിനീകരണം.
5: മലയാള ചലച്ചിത്ര സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ഭാഷ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. മൃദുലമായ മെലഡികളും ഹൃദയ പശ്ചാത്തല സംഗുണ്ട് നിരവധി സിനിമകളെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തായിട്ട് ആവിഷ്കരിക്കുന്ന പ്രതിഭയാണ് ഇന്ന് വരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ഈ പ്ലേ ചെയ്യണമെന്ന കൺഫ്യൂഷൻ പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. രമേശ് നായർ വരികളി KS ചിത്രപ്രാവ് എന്ന സിനിമയിലെ പാട്ട്. ഓ ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഹലിയ FM.

സെമിനാരിൽ നിന്ന് പ്രതിഭ, അങ്ങനെ കൗസേ ബച്ചൻ എന്ന സംഘോർക്കം സെമിനാരി ട്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഒരു വാഗ്ദാനമായ സംഗീത സംവിധായകൻ. ഈ സിനിമയിൽ ആ പാട്ടിനും ഒരേ രാഗം തന്നെ ഉപയോഗിക്കണം എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദ്. അതൊരു വലിയ ഏറ്റെടുത്തുകൊണ്ട് ഒരേ കടൽ എന്ന സിനിമയിൽ ഒരേ രാഗത്തിൽ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് ശരിയുടെ വരികൾ, ഒരു കടൽ സിനിമ പാട്ട്.

ഭരതൻ എന്ന സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാതോട് കാതോരം. ഈ സിനിമയിലെ കാതോരം എന്ന പാട്ട് മലയാളികൾക്ക് സമ്മാനിച്ച് പാട്ടിനെ ഒരു പാട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാതോരമാക്കി തന്നത് ഔസേപ്പച്ചൻ തന്നെയാണ്. സംഗീതത്തിൽ വളരെ ടേസ്റ്റ് എന്ന സംവിധായകൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ത്രെഡിൽ നിന്നാരും ക്രെഡിറ്റ് ഭരതേടനും കൂടിയുള്ളതാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു ഗായകൻ കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ മികച്ച ഒരു ഗാനം. യെസ്, കാതോട് കാതോരം സിനിമ തന്നെയാണ് ഓർമ്മയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജയ് ഹീര ഓൺ.

ഏതൊരാഗമെടുത്താലും ഇതിലെ ഏത് നോട്ട് എടുത്താലും എന്ന വലിയ വിശാലമായ ലോകം നന്നിട്ട് തന്നത് മുൻപുണ്ടായിരുന്ന സംഗ് എന്നാണ് ഔസേപ്പച്ചൻ പറയുന്നത്. എന്നും തനിക്ക് വഴികാട്ടി തന്നിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് കെ ജെ യേശുദാസിന്റെ ആലാപനം. വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഔസേപ്പച്ചൻ ഗാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ചില സമയത്ത് നമുക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ആ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമെന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പാട്ട്. അങ്ങനെ പറയാനാണ് ഈ പാട്ടിനെ പറ്റി എനിക്കിഷ്ടം. ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസും ചിത്രയും ചേർന്നുള്ള ആലാപനം പാതിരാമ ചെയ്തു. ഒരു രാത്രി ഒരു മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പശ്ചാത്തല ഗീതമെടുത്ത് പാട്ടുണ്ടാക്കുന്ന സംവിധായകൻ. അതുകൊണ്ട് സംഗീത എന്തുകൊണ്ടാണ് ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തല സംഗീതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. അത് കേട്ട് മാത്രം ട്യൂണല്ലേ, അതിനൊരു പാട്ടാവുമ്പോൾ ആൾക്കാർ അത് കേട്ട് ആസ്വദിക്കും. എന്തായാലും ഉള്ളം എന്ന സിനിമ കണ്ട പലർക്കും അതിലെ ക്ലൈമാക്സ് സീൻ ഓർമ്മ. ഉപയോഗിച്ച അതേ ട്യൂണ് തന്നെയാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ അദ്ദേഹം ഉമേഷൻ നായരുടെ വരും ചേർന്ന് പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് അടുത്തെത്താൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം.

ഗായകരോട് ഒരൊറ്റ കാര്യം മാത്രമേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ ആവശ്യപ്പെടാറുള്ളൂ. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് മറക്കുക. നിങ്ങൾ ആ പാട്ടിന് വേണ്ടി, ആ നായകന് വേണ്ടി, അല്ലെങ്കിൽ ആ നായികയ്ക്ക് വേണ്ടി പാടുക. അത്രയേ ഉള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനായല്ല, ആ പാട്ട് ആവശ്യപ്പെടുന്ന നായകനോ നായികയോ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല നായകന്മാരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാനൊരു പാട്ടുപാടാം. ഒരു ഹിന്ദി പാട്ടിന്റെ ചായയോടുകൂടിയുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മേഘം എന്ന സിനിമയിൽ നിന്ന് യേശുദാസ് പാടിയ പാട്ട്, ഓണോർമയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
1: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും.

0: രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം കേട്ടുകൂടാം.
1: അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.